പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഒരു കുഞ്ഞു പോലും അവൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിച്ചാൽ പോലും വാശിയോടെ എതിർത്ത് കരഞ്ഞ് നിഷേധം പ്രകടിപ്പിക്കും. കുഞ്ഞ് വലുതാകും തോറും വാശിയും നിഷേധവും പല ഭാവങ്ങളിൽ സാഹചര്യങ്ങളിൽ പുറത്തു വരും. സ്വന്തം അഭിപ്രായം വാശിയിലൂടെ പ്രകടിപ്പിക്കുന്നത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മുതിർന്ന ഒരാൾ പലയിടങ്ങളിലും വ്യക്തിത്വം പണയം വയ്ക്കുന്നു. കുടുംബജീവിതത്തിൽ, തൊഴിലിടങ്ങളിൽ, സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുകയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കാകാം, തൊഴിൽ ഉറപ്പിനാകാം, സമൂഹത്തിലെ നിലനിൽപ്പിനാകാം ഇത്തരം വിട്ടുവീഴ്ചകൾ. പലപ്പോഴും വ്യക്തിത്വത്തെ നാം മറക്കുന്നു. വിസമ്മതത്തോടെയാണെങ്കിലും വഴങ്ങുന്നു എന്ന് മാത്രം. വ്യക്തിത്വം അടിയറവ് വയ്ക്കാത്ത, പരസ്പരം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന കുടുംബവും തൊഴിലിടങ്ങളും സമൂഹവും നമുക്കുണ്ടാകട്ടെ.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ കവിത ഒരു കണ്ണീർക്കണം, ആലപിക്കുന്നത് അനന്തു കൃഷ്ണ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, എബ്രഹാം മാത്യുവിൻ്റെ കഥ ലാ കുക്കറേച്ച, അവതരിപ്പിക്കുന്നത് ശ്രീധരൻ ശങ്കരനെല്ലൂർ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ കവിത ഒരു കണ്ണീർക്കണം ആലപിക്കുന്നു അനന്തു കൃഷ്ണ ചങ്ങരംകുളം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒരു കണ്ണീർ കണം എന്ന അക്കിത്തത്തിന്റെ കവിത. ആലപിച്ചത് അനന്തു കൃഷ്ണ ചങ്ങരംകുളം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂലൈ 16. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 16 വർഷത്തിലെ 197-ാം ദിനമാണ്. ലോക പാമ്പ് ദിനം, മയ്യഴി വിമോചന ദിനം, ദേശീയ സ്കൂൾ സുരക്ഷാ ദിനം എന്നിവ ജൂലൈ 16-ന്റെ പ്രത്യേകതകളാണ്. ജൂലൈ 16-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1482-ലാണ് ആദ്യമായി ലോക ഭൂപടം പ്രസിദ്ധീകരിച്ചത്. 1790-ൽ വാഷിംഗ്ടൺ DC സ്ഥാപിതമായി. 1918-ൽ റഷ്യയിലെ അവസാനത്തെ സാർ ചക്രവർത്തി നിക്കോളാസ് 3-ാമൻ കൊല്ലപ്പെട്ടു. 1945-ൽ അമേരിക്ക ട്രിനിറ്റി എന്ന കോഡ്നാമത്തിൽ ആദ്യത്തെ പ്ലൂട്ടോണിയം അണുവായുധ പരീക്ഷണം ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ നടത്തി. 1954-ൽ മാഹി ഫ്രഞ്ച് അധീനതയിൽ നിന്നും മുക്തമായി. 1954-ൽ ഇൻഡോ ചൈന വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. 1969-ൽ അപ്പോളോ 11 ഫ്ലോറിഡയിലെ കേപ് കെനഡിയിൽ നിന്നും വിക്ഷേപിച്ചു. ചന്ദ്രനിലേക്ക് മനുഷ്യനെയും വഹിച്ചുകൊണ്ടുപോകുന്ന ആദ്യ വാഹനമായിരുന്നു അപ്പോളോ. 1994-ൽ ഷൂമോക്കർ ലെവി 9 എന്ന ധൂമകേതുവിൻ്റെ കഷണങ്ങൾ വ്യാഴഗ്രഹത്തിൽ പതിച്ചു. 6 ദിവസത്തെ ഇടവേളയിൽ അത്തരത്തിലുള്ള 21 കഷണങ്ങളാണ് വ്യാഴവുമായി കൂട്ടിയിടിച്ചത്. 2004-ൽ കുംഭകോണത്ത് സ്കൂളിന് തീപിടിച്ചു. 2005-ൽ JK റൗളിങ്ങിന്റെ ഹാരി പോട്ടർ ആൻഡ് ദി ഹാഫ് ബ്ലഡ് പ്രിൻസ് എന്ന ഗ്രന്ഥം പുറത്തിറങ്ങി. 9 ദശലക്ഷം കോപ്പികൾ 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിഞ്ഞു. 2007-ൽ ജപ്പാനിലെ നിഗാറ്റ തീരത്ത് 6.8-6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 800 പേർക്ക് പരിക്കേൽക്കുകയും ആണവ നിലയത്തിന് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. 2017-ൽ ആധുനിക ടെന്നീസിൽ വിംബിൾട്ടൺ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന ബഹുമതി സ്വിറ്റ്സർലൻഡിലെ റോജർ ഫെഡറർ കരസ്ഥമാക്കി. 2019-ൽ ഇന്ത്യയിലെ മുംബൈയിൽ 100 വർഷം പഴക്കമുള്ള കെട്ടിടം തകർന്ന് 10 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തി ശ്രദ്ധേയായ അരുണ ആസഫ് അലിയുടെ ജന്മദിനവും പത്രാധിപരും എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന കെ ബാലകൃഷ്ണൻ, മലയാള ചലച്ചിത്ര രംഗത്ത് സഹനടന്മാരിൽ ഒരാളായിരുന്ന KPAC അസീസ്, ഭാരതീയ നർത്തകനും ഒഡീസി നൃത്തകലയിലെ ആദ്യ തലമുറയിലെ ആചാര്യന്മാരിൽ ഒരാളുമായ ദേബപ്രസാദ് ദാസ്, പ്രമുഖ കർണാടക സംഗീതജ്ഞനായിരുന്ന DK പട്ടമ്മാൾ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 16-നാണ്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

വചനാമൃതം. ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. ജവഹർലാൽ നെഹ്റു.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ 16, മിഥുനം 32, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. ലയണൽ മെസ്സിയുടെ അർജന്റീന ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ലോകകപ്പിന്റെ ഫൈനലിലെത്തിയത്. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് നാടകീയമായ തിരിച്ചുവരവ്. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു. സർക്കാർ ഇത് അനുകൂലമായി പരിഗണിക്കുന്നെന്നും ഒരു മാസത്തിനകം അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പദ്ധതിക്കാവശ്യമായ ഭൂമി സർക്കാർ ലഭ്യമാക്കും. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. എവിടെയാണ് പദ്ധതി വരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗിക പ്രതികരണവും നടത്തിയിട്ടില്ല. ടാറ്റയിൽ നിന്ന് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് ഫെബ്രുവരിയിൽ പുനഃസ്ഥാപിച്ച വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും താൽക്കാലിക ബോർഡിൻ്റെ പ്രവർത്തനമെന്നും ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. കോടതിയുടെ അനുമതിയില്ലാതെ നയപരവും സുപ്രധാനവുമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് US പുനരാരംഭിച്ച ആക്രമണത്തിൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി ഇറാനിൽ മരിച്ചത് 30 പേർ. ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. അതിനിടെ ഞായറാഴ്ച ഒമാൻ തീരത്ത് ഇറാൻ ആക്രമിച്ച സൈപ്രസ് പതാകയുള്ള MV GFS ഗാലക്സി എന്ന കപ്പലിൽ നിന്ന് കാണാതായ ഇന്ത്യൻ നാവികൻ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉദരരോഗ ശസ്ത്രക്രിയക്കിടെ 9-വയസ്സുകാരൻ മരിച്ചു. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കാസർഗോഡ് പോലീസ് കേസെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായി നടത്തിയ പരിശോധനകളിൽ കുട്ടി ആരോഗ്യവാനായിരുന്നെന്നും ശസ്ത്രക്രിയ നടത്തുന്ന ഭാഗം മാത്രം മരവിപ്പിക്കുന്നതിനുള്ള അനസ്തീഷ്യ നൽകിയാൽ മതിയെന്നും ഡോക്ടർ നിർദ്ദേശിച്ചതായി പിതാവ് അഷ്റഫ് പറഞ്ഞു. ഇതിനിടെ അനസ്തീഷ്യ ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടതായും ആരോപണമുയരുന്നു. പോസ്റ്റ്മോർട്ടം ഇന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. CBSE ഈ വർഷം 12-ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നിരാശരാണെന്ന് സുപ്രീംകോടതി. OSM സംവിധാനത്തിലൂടെ ബോർഡ് പരീക്ഷ നടപ്പിലാക്കുന്നതിന് നിയന്ത്രണ ചട്ടക്കൂടുകൾ തയ്യാറാക്കാൻ കേന്ദ്രത്തിനും CBSEക്കും നിർദ്ദേശം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ഈ വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരളം തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് തമിഴ്നാട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി കൊച്ചിയിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയിൽ മോഹൻലാലിനൊപ്പം പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സമ്മതിച്ചു. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും അതിർത്തികളിലെ പരിശോധനകളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൈമാറ്റത്തിലും ഇരു സംസ്ഥാനങ്ങളും സഹകരിക്കും. അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകട അന്വേഷണത്തിന്റെ അന്തിമ കരട് റിപ്പോർട്ട് ഒക്ടോബറിൽ തയ്യാറാവും. വിമാനാപകട അന്വേഷണ ബ്യൂറോയാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. കോക്പിറ്റിലെ ശബ്ദ ചിത്ര റെക്കോർഡിംഗുകൾ പരസ്യമാക്കാനോ പുറമെയുള്ള കമ്മിറ്റിക്ക് നൽകാനോ സാധിക്കില്ലെന്നും AAIB നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ SIR നിലവിൽ നിശ്ചയിച്ചിരുന്ന കാലാവധി നീട്ടി. പുതിയ സമയക്രമം അനുസരിച്ച് ഡൽഹിയിലും കർണാടകത്തിലും കരട് വോട്ടർ പട്ടിക August 17, പഞ്ചാബിലേത് August 13, തെലങ്കാനയിലേത് August 10 പ്രസിദ്ധീകരിക്കും. പഞ്ചാബിലും തെലങ്കാനയിലും അന്തിമ വോട്ടർ പട്ടിക October 12, കർണാടകത്തിലും ഡൽഹിയിലും October 19 പ്രസിദ്ധീകരിക്കും. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും 2 മക്കളെയും ജീവനോടെ കത്തിച്ചുകൊന്ന കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ദാരാസിംഗിന്റെ ജയിൽമോചന അപേക്ഷയിൽ August 19 തീരുമാനമെടുക്കാൻ ഒഡീഷ സർക്കാരിനോട് സുപ്രീംകോടതി. സംസ്ഥാന ശിക്ഷാ പുനഃപരിശോധനാ ബോർഡ് വിഷയം പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ തീരുമാനമെടുക്കുമെന്നും സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് സമയം അനുവദിച്ചത്. MLA കോൺഗ്രസ് നേതാവുമായ വിദ്യാ ബാലകൃഷ്ണനോട് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് 3 കോടി ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണ സംഘം ഡൽഹിക്ക്. ഡൽഹി മേൽവിലാസത്തിലാണ് സിം കാർഡ് എടുത്തിട്ടുള്ളതെന്ന് സൈബർ പോലീസ് കണ്ടെത്തി. കോഴിക്കോട് സിറ്റി പോലീസിലെ സൈബർ ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ SM പ്രദീപ് കുമാറിനാണ് അന്വേഷണ ചുമതല. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി എന്ന വിശേഷണം ഇനി ഡോക്ടർ അനിൽ മേനോന് സ്വന്തം. ഒറ്റപ്പാലത്ത് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ അനിൽ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ സോയൂസ് MS-29 ദൗത്യത്തിലെ 3 സഹയാത്രികർക്കൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 11:52 യാത്രികരെയും കൊണ്ട് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകം ഡോക്കിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. 50 മെഗാവാട്ടോ അതിലധികമോ വൈദ്യുതി ഉപയോഗിക്കുന്ന ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് ന്യൂയോർക്ക് സംസ്ഥാന സർക്കാർ 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഡാറ്റാ സെന്ററുകളെ വിലക്കുന്ന ആദ്യ US സംസ്ഥാനമാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന ന്യൂയോർക്ക്. AI നിയന്ത്രിക്കുന്നതിനും ഡാറ്റാ സെന്ററുകളുടെ വൈദ്യുതി ജല ഉപയോഗം നിയന്ത്രിക്കുന്നതിനും കലാസൃഷ്ടികളുടെ പകർപ്പ് അവകാശം സംരക്ഷിക്കുന്നതിനുമായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയൻ പുസ്തകങ്ങൾ, സംഗീതം, ചിത്രകല, വാർത്തകൾ എന്നിവ കലാകാരന്റെ അനുമതിയും നിയന്ത്രണവും കൂടാതെ AI പരിശീലനത്തിന് ഉപയോഗിക്കാൻ ഒരു കമ്പനിയെയും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. പിരിച്ചുവിടേണ്ട ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ AI അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ചുവെന്നാരോപിച്ച് ടെക് കമ്പനിയായ മെറ്റയ്ക്കെതിരെ 26 ജീവനക്കാർ പരാതി നൽകി. തിങ്കളാഴ്ച കാലിഫോർണിയയിലെ ഓക്ലൻഡിലെ ഫെഡറൽ കോടതിയിലാണ് ഹർജി നൽകിയത്. ഇന്ന് ലോക പാമ്പ് ദിനം. കാലാവസ്ഥാ വ്യതിയാനം ജനവാസ മേഖലകളിൽ വിഷപ്പാമ്പുകളടക്കമുള്ളവയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. പാമ്പ് കടിയേറ്റാൽ ശരീരത്തിലെത്തിയ വിഷത്തിന്റെ അളവ് നിർണ്ണയിച്ച് മറുമരുന്നായ ആന്റിവെനം ആവശ്യമായ അളവിൽ നൽകാൻ സഹായിക്കുന്ന ബയോസെൻസർ തയ്യാറായി. തൃശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ടെക്നോളജിയും തിരുവനന്തപുരത്തെ കേരള ബയോ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നാണ് സെൻസർ വികസിപ്പിച്ചത്. രാജ്യത്ത് പ്രതിവർഷം 500,000 പേരെങ്കിലും പാമ്പ് കടിയേറ്റ് മരിക്കുന്നതായാണ് കണക്ക്. കാലവർഷം 1.5 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും 32% മഴക്കുറവ്. എല്ലാ ജില്ലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. കാലവർഷക്കാറ്റ് പൊതുവെ ദുർബലമായതിനാൽ മലയോര ജില്ലകളായ വയനാട്ടിലും ഇടുക്കിയിലും സാധാരണ ലഭിക്കേണ്ട മഴയിൽ പകുതി പോലും ലഭിച്ചില്ല. അതിവേഗ റെയിൽവേ പാതയ്ക്കായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനു വേണ്ടി ഇ ശ്രീധരൻ നൽകിയ ഇടക്കാല റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം. വിദഗ്ധ സമിതി ശുപാർശയെ തുടർന്നാണ് നടപടി. എന്നാൽ അതിവേഗ പാത സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ പഠനം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ 3 ദിവസത്തിനുള്ളിൽ ബ്രണ്ട് ക്രൂഡ് വിലയിൽ വിപയ്ക്ക് $10 വർദ്ധിച്ചു. ബുധനാഴ്ച വില $86 കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ വർഷങ്ങളോളം വിഹിതമടച്ച അംഗങ്ങളുടെ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകാൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാധ്യമായ നടപടികളെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ധനസെക്രട്ടറി ഏകോപനം നടത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സൗദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതസേന. വിമാനത്താവളത്തിൽ നിന്നുള്ള 11 സർവീസുകൾ റദ്ദാക്കി. ചൊവ്വാഴ്ച സമാനമായ രീതിയിൽ 10 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ 18 ദിവസമായി നിരാഹാരമിരിക്കുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളാകുന്നു. സോനം വാങ്ചുക്ക് വളരെ അവശനാണെന്നും 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ടീം അറിയിച്ചു. ക്ഷേത്രങ്ങളിലും പാരമ്പര്യം പിന്തുടരുന്ന ഭവനങ്ങളിലും ഇനി രാമായണശീലുകളുടെ നാളുകൾ. നാളെ മുതൽ August 17 വരെയാണ് മിക്ക ക്ഷേത്രങ്ങളിലും രാമായണ മാസാചരണം. ഇന്ന് ചടങ്ങുകൾ തുടങ്ങുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. മട്ടന്നൂർ നഗരസഭയുടെയും നഗരസഭാ ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിത്ത് അധ്യക്ഷനായി. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത കൊയിലി ആശുപത്രി മാനേജ്മെന്റിനെതിരെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് PK ഗംഗാധരൻ നായരെ നഴ്സുമാർ ഉപരോധിച്ചു. പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ അഞ്ജു തോമസ്, ഷാലു ജോർജ് എന്നീ നഴ്സുമാർക്ക് പരിക്കേറ്റു. ഇവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കലാശപ്പോരാട്ടം. 3rd സ്ഥാനത്തിനായുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. 2nd ഏകദിന മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡ്സിൽ വൈകിട്ട് 5:30. ആദ്യകളി ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: അജി ചാലക്കുടി പാടിയ ഗാനം ഗണപതി സോദരനെ ജയാരാജന്റേതാണ്. വരികൾ ഈണം പകർന്നത് JJ സംഗീത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തലപുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101075 77, മറ്റൊരു നമ്പർ 9496666646.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൗൺസിലിന്റെ 3rd മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാൻ്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15th വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 4-1 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണം ഉന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സിരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൗകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ 2 സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 2 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി 2 തവണ അർജന്റീനയുടെ വരവ്. അതും 1 പിന്നിൽ നിന്ന ശേഷം 2 താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റം നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തടന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നും ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വ്യക്തിഗത വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കുമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള സീലാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 046022050336, മറ്റൊരു നമ്പർ 9188934105. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകൾക്ക് തത്സമയ പ്രവേശനം ആരംഭിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 31 മുൻപ് തലശ്ശേരി കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് എത്തണം. ഫോൺ 9072592412. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ ഒന്നാം വർഷ BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്ക് കോളേജ് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 8547005051, മറ്റൊരു നമ്പർ 049029239123. പിലാത്തറ ഹോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷണൽ സയൻസിൽ തുടങ്ങുന്ന ജെറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് കെയർ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഴയങ്ങാടി ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് കോഴ്സ്. SSLCയോ തത്തുല്യ യോഗ്യതയുള്ള 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ മാസം 31 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605398889. SRC കമ്മ്യൂണിറ്റി കോളേജിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ പരിശീലനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. +2 അഥവാ തത്തുല്യ യോഗ്യത, ഉയർന്ന പ്രായപരിധിയില്ല. ജില്ലയിലെ പഠന കേന്ദ്രം ഇരിട്ടിയിലെ പ്രഗതി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447484712. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെയും ഭാഗമായി ജില്ലയിലെ നഗരപ്രദേശങ്ങളിലെ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾക്കായി 90 ദിവസത്തേക്ക് 50 കണ്ടിൻജന്റ് ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ 4ാം നിലയിലുള്ള മിനി കോൺഫറൻസ് ഹാളിൽ. അപേക്ഷകർ 50 വയസ്സിന് താഴെയുള്ളവരും 7ാം ക്ലാസ് വിജയിച്ചവരും കായികക്ഷമതയുള്ളവരുമായിരിക്കണം. കൊതുകു നശീകരണ പ്രവർത്തനങ്ങളിൽ മുൻ പരിചയം അഭികാമ്യം. യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡ്, ഒരു ഫോട്ടോ എന്നിവ സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 049279761369. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ കാഷ്വർ, ഡ്രൈവർ, ഏജൻസി മാനേജർ, ബിസിനസ് മാനേജർ, സീനിയർ ബിസിനസ് മാനേജർ, പ്രയോറിറ്റി പാർട്ണർ, ടെലികോളർ, സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു.

0: ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് അഭിമുഖം. യോഗ്യത പ്ലസ് ടു ബികോം ഡിഗ്രി. ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിന് പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് ഹാജരാക്കി അഭിമുഖത്തിന് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270761 മറ്റൊരു നമ്പർ 6282942066. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ടാറിംഗ് നടക്കുന്നതിനാൽ കണ്ണൂർ മേലേ ചൊവ്വ കവലയിൽ ഇന്ന് രാത്രി 9 മണി മുതൽ നാളെ രാവിലെ 7 മണിക്കിടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ സമയം ഒരു ദിശയിലൂടെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ആലക്കണ്ടി മുടപ്പിലായി ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക സംക്രമം ഇന്ന് നടക്കും. രാവിലെ വിവിധ പൂജകൾ, ഉച്ചയ്ക്ക് ഭഗവതിയുടെ വെള്ളാട്ടം, തുടർന്ന് പ്രസാദ സദ്യ എന്നിവയും ഉണ്ടാകും. പാട്യം പത്തായക്കുന്നിലെ കുപ്പ്യാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ കർക്കടക സംക്രമം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. രാവിലെ മുത്തപ്പന് വിശേഷാൽ പയംകുട്ടി, ഗുളികന്, പൂയം, നിവേദ്യം, കലശം, കരിങ്കലശം, നിറദീപം, പ്രസാദ വിതരണം എന്നിവ നടത്തും. പത്തായിക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ സംക്രമപൂജ ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. പയംകുട്ടിയും ഭഗവതി പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. ചുണ്ടങ്ങാപ്പൊയിൽ കടമ്പിൽ കുട്ടിശാസ്തപ്പൻ ക്ഷേത്രത്തിൽ കർക്കിടക മാസ സംക്രമത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശാസ്തപ്പൻ വെള്ളാട്ടം, ഗുളികനി കലശം, തേങ്ങാമുട്ട് എന്നിവ ഉണ്ടായിരിക്കും. തലശ്ശേരി മേലൂട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഇന്ന് വൈകിട്ട് മുത്തപ്പൻ, ഭഗവതി വെള്ളാട്ടം എന്നിവയുണ്ടാകും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ഇന്ന് മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
7: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
0: ൾ
8: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരു ഒറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇന്ത്യൻ സൈനികർ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സായുധ സേനയായ ഇന്ത്യൻ സൈന്യം കഠിനമായ കാലാവസ്ഥയിലും അതിർത്തികളിലും ധീരതയോടെ സേവനമനുഷ്ഠിക്കുന്നു. സേവനമേ പരമോന്നതം എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആദർശം. 1895 April 1 ഇന്ത്യൻ കരസേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത്. കര, നാവിക, വ്യോമസേനകളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൈന്യം രാജ്യത്തിന്റെ അതിർത്തികൾ വിദേശ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ രക്ഷപ്പെടുത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും സൈന്യം എപ്പോഴും മുന്നിലുണ്ട്. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായി ഇന്ത്യൻ സേന ഇടപെടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച അച്ചടക്കമുള്ള സൈന്യങ്ങളിലൊന്നാണ് ഇന്ത്യയുടേത്. സിയാച്ചിൻ പോലുള്ള അതികഠിനമായ തണുപ്പുള്ള മലനിരകളിലും മരുഭൂമികളിലും ഇവർ ധീരതയോടെ കാവൽ നിൽക്കുന്നു. പരമോന്നത സൈനിക ബഹുമതിയായ പരമവീര ചക്ര ഉൾപ്പെടെയുള്ള ധീരതാ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ഇവരുടെ സേവനത്തെ ആദരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ജയ് ജവാനിൽ ഇന്ന് നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വിമുക്ത ഭടനായ മട്ടന്നൂരിലെ പുലിയങ്ങോടുള്ള ശ്രീ ശാർങ്ങാധരൻ കൊയിറ്റി.
1: ഇന്ന് നമ്മുടെ ജയ് ജവാൻ പരിപാടിയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ശാർങ്ങാധരൻ സാറാണ്. സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സാറിനോടനെ ചോദിക്കാം.
2: ശരി, എൻ്റെ പേര് ശാർങ്ങാധരൻ. ഞാൻ ആർട്ടിലറി ഗ്രൂപ്പിലായിരുന്നു. 1981 മിലിറ്ററി ചേർന്നിട്ട് 2017 ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർമെൻ്റ് ചെയ്തു. വളരെ ഒരു അനുഭവമായിരുന്നു. ആർമിയെ ചേരുക എന്നുള്ളത് ചെറുപ്പകാലത്തിലെ ഒരു ഇതായിരുന്നു എനിക്ക്. കാരണം അത്രയും കഷ്ടപ്പാടുള്ള സമയത്തായിരുന്നു ഞങ്ങൾ പട്ടാളത്ത് ചേർന്നത്. കാരണം 81-80 കാലഘട്ടത്തിൽ വളരെയധികം വിഷമിച്ച് ജീവിക്കുന്ന സമയമായിരുന്നു. ഭക്ഷണത്തിനായാലും ശരി, ജീവിക്കാനായാലും ശരി, അതിൻ്റെതായ പ്രോബ്ലങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടാറില്ലായിരുന്നു. അപ്പോൾ അത്രയും ഉള്ള സമയത്താണ് ഞങ്ങൾ ആർട്ടിലറി ഗ്രൂപ്പിൽ ഞാൻ സെക്കൻഡറാബാദിൽ നിന്ന് പട്ടാളത്ത് ചേർന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പല പല സംസ്ഥാനത്തും സർവീസ് ചെയ്തു. ആദ്യം തന്നെ ഞാൻ പോയത് ഗുജറാത്തിലായിരുന്നു. അതിനുശേഷം കാശ്മീർ, അതിനുശേഷം പിന്നെയും കാശ്മീർ. അങ്ങനെ വളരെ വളരെ വളരെ ദുർഘടമായ രീതിയിൽ സർവീസ് ചെയ്ത് സുഖമായിട്ട് GSU ആയിട്ട് ഞാൻ പട്ടാളത്തിന് വിരമിച്ചു. പട്ടാളത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും പട്ടാളത്ത് ചേർന്നിട്ട് 5 സർവീസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അവിടുത്തെ ഡിസിപ്ലിനും അവിടുത്തെ രീതിയും പല രാജ്യത്തുള്ളവരോട് സംസാരിക്കേണ്ട ഒരു കഴിവും, ചെറിയ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും വലിയൊരു ക്വാളിഫിക്കേഷൻ ആളെ മുമ്പിൽ തന്നെ സംസാരിക്കേണ്ട ഒരു കഴിവ് നമുക്ക് കിട്ടി. കായികമേളയിലായാലും ശരി, ശാരീരികമായിട്ടും ശരീരത്തിന് എത്രത്തോളം സുഖം കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് എക്സ് സർവീസ്മെന്മാർ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും പുതിയ പുതിയ തലമുറകളോട് പറയുക, 5 ആർമി സർവീസ് ചെയ്തിട്ട് തിരിച്ചു വരണം, എന്നാലേ നമ്മുടെ ദേശം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളരെ വളരെ VIPകളുടെ മുന്നിൽ നമ്മൾ സല്യൂട്ട് കൊടുക്കാൻ, വലിയ വലിയ നേതാക്കളുടെ മുന്നിൽ, പ്രൈം മിനിസ്റ്റർ തൊട്ടിട്ട് ആർമി കമാൻഡർ തൊട്ടിട്ട് അതുപോലെ എല്ലാവിധ മേഖലയിലും തെളിവ് തെളിച്ചവരുടെ മുന്നിൽ ഞങ്ങൾ എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം വേറൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ വേറൊരാൾക്കോ കിട്ടുകയില്ല. സൈനിക ജീവിതത്തിൽ ഞാൻ പിന്നെ ഗലേഷറിലായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ അതിർത്തി. അവിടെ വെച്ച് ഞങ്ങളെ 3 നമ്മുടെ അടുന്ന് ഫയറിങ്ങിൽ മരിച്ചുപോയി. അത് നമ്മളെ കൺവെൻറ്റിൽ വെച്ചായിരുന്നു ആ 3 അതിൽ നമ്മളെ 1 തിരുവനന്തപുരമായിരുന്നു, 1 നമ്മളെ നാട്ടുകാരനായ കണ്ണൂരുകാരൻ നെടിയങ്ങയുള്ളായിരുന്നു മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട്, 1 കൊടകിലുള്ള പിന്നെ കുച്ചലപ്പ. അവർ ഞങ്ങളെ മുന്നിലായിരുന്നു മരിച്ചത്. അത് വളരെയധികം ഇപ്പോഴും നമ്മൾ കിടന്നിറങ്ങുമ്പോൾ ആ സ്വപ്നം ഇപ്പോഴും കാണാറുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള OP മേഘദൂത് എന്നൊരു അറ്റാക്കിലായിരുന്നു. അതിൽ ഞങ്ങൾ ഒരു ദിവസം 2-3 കൊണ്ട് 3,700 മീഡിയം ഗൺ, 36 കിലോമീറ്റർ അടിക്കുന്ന മീഡിയം ഗൺ, 130 mm ഗണ്ണ് വെച്ചിട്ട് അടിച്ചതായിരുന്നു. അപ്പോൾ അതിൽ രാവും പകലും ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു ഉണ്ട പാകിസ്ഥാൻ്റെ വന്ന് വീണ്. അതിൽ 3 ഞങ്ങളെ ബ്രസ്റ്റായി, ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. അതായിരുന്നു ജീവിതത്തിൻ്റെ മഹത്തായത്. അപ്പോൾ വളരെ സന്തോഷം ഇന്ന് റേഡിയോ മലബാർ ഇവിടെ എത്തിച്ചേർന്ന് അവരോടുകൂടി സംസാരിക്കാൻ നമുക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, മട്ടന്നൂരിലെ പുലിയങ്ങോടുള്ള വിമുക്ത ഭടനായ ശ്രീ ശാർങ്ങാധരൻ കൊയ്റ്റിയുടെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: ഡോഴ്സ് എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
2: 9444 2000 9444 6240 9444 6240 SK Doors Talisheri Road Mattanur Kalyanam house warming naming ceremony engagement ini tirakkode tirakkanallo ella functionokke ingane thane anga chennu ninna madiyo ingane anga poi nikkano no chance Dital Makeover Skin and Hair Treatment Micro Blading Body Polishing thudangiyavekella ippo yes undallo yes നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447 6836
3: 9447371836
2: 8078502836 Summer Early Intervention and Rehabilitation Center Palottupalli Mattannur. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
5: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻഡ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ ഇയു ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ ഇയു വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2nd semifinalൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം 2nd പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി 2 കൽപ്പിച്ച പടനയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച 2 അവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ച ഒരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
4: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 August ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയ്സിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
8: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ടും ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
4: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വായനാ വസന്തത്തിൽ എബ്രഹാം മാത്യു എഴുതിയ ലാ കുക്രേച്ച എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ശ്രീധരൻ ശങ്കരനെല്ലൂർ.
3: പാറ്റകളെ കൊണ്ട് തോറ്റു. പിറുപിറുത്തുകൊണ്ട് രാജകുമാർ പുസ്തകശാല തുറന്നു. ഓരോ ദിവസവും പാറ്റകൾ കൂടുന്നു, എണ്ണം മാത്രമല്ല വലുപ്പവും. പുസ്തകങ്ങൾക്കിടയിൽ പാറ്റകൾ ഇത്രമാത്രം പെരുകുന്നത് എങ്ങനെയെന്ന് രാജകുമാറിന് മനസ്സിലാകുന്നില്ല. പൊടിതട്ടി നീങ്ങുമ്പോൾ പഴയകാല നോവലുകൾക്കിടയിൽ നിന്നും കറുത്ത പാറ്റകൾ പുറത്തുചാടി ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് തൂത്തു തുടക്കാൻ ചെന്നപ്പോഴുണ്ട് നിറയെ വെള്ളപ്പാറ്റകൾ. തുടക്കത്തിൽ കാര്യമാക്കിയിരുന്നില്ല. പിന്നെ പുസ്തകം വാങ്ങാനെത്തിയവർ ഓരോരുത്തരായി പരാതി പറയാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ജോർജ് ഓർവെലിൻ്റെ എനിമൽ ഫാം പുതിയ എഡിഷൻ തിരഞ്ഞുകൊണ്ടിരുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ ഒരു കസ്റ്റമറിനെ പാറ്റ കടിച്ചു. രാജകുമാർ അത് കണ്ടു, സോറി പറഞ്ഞു. എന്നിട്ടും നിവർത്തിപ്പിടിച്ച അനിമൽ ഫാം പൊതുപ്രവർത്തകൻ താഴെ വെച്ചില്ല. അയാൾ വെള്ള കർച്ചിഫ് കൊണ്ട് ഇടത്തെ കയ്യിൽ പാറ്റ കടിച്ച ഭാഗത്തു നിന്നും അതിൻ്റെ വിഷനീര് തൂത്തുകളഞ്ഞു. പാറ്റ ഒന്നും സംഭവിക്കാത്തതുപോലെ ചിറകുവിടർത്തി മറ്റൊരു പുസ്തകത്താളിലേക്ക് അതിവേഗം പാറിപ്പോയി. രാജകുമാർ വീണ്ടും ക്ഷമാപണം നടത്തി. സ്ഥിരമായി എത്തുന്ന ആളാണ്, കിട്ടുന്ന സമയത്ത് വന്നിരുന്ന് വായിക്കും, പുസ്തകം ഇഷ്ടപ്പെട്ടാൽ വാങ്ങിപ്പോകും. ടിഷ്യൂ എടുത്ത് അയാളുടെ കൈ തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുപ്രവർത്തകൻ വിലക്കി. സാരമില്ല, കടിച്ചോ? രാജകുമാർ തിരക്കി. അയാൾ മന്ദഹസിച്ചതേയുള്ളൂ. കൊല്ലാത്തതെന്താ? രാജകുമാർ രാവിലെ തന്നെ 16 എണ്ണത്തിനെ കൊന്നുകഴിഞ്ഞു. കയ്യിൽ കിട്ടിയ ഇനിയും കൊല്ലും. ഇഫ് യു കില്ല് എ കോക്രോച്ച് യു ആർ എ ഹീറോ, ഇഫ് യു കില്ല് എ ബട്ടർഫ്ലൈ യു ആർ ബാഡ്, പൊതുപ്രവർത്തകൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പറഞ്ഞത് സത്യം. വകതിരിവുള്ള ഒരു പൊതുപ്രവർത്തകൻ ഏതു പാർട്ടിയായിരിക്കും, പാർട്ടി ഏതായാലും നേതാവ് നന്നായാൽ മതി. ആദ്യം ഹിറ്റടിച്ചു, പിന്നെ റെയ്ഡ്. ഇപ്പോൾ ജെൽ ഗുളികകൾ പുസ്തകത്തട്ടിൽ നിക്ഷേപിച്ചു വരുന്നു. പാറ്റകൾക്ക് മാത്രം കുറവില്ല. ഇന്നലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് വായിച്ചു കൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഞെളിവിരി കൊള്ളുന്നത് കണ്ടെങ്കിലും ആദ്യം ശ്രദ്ധിച്ചില്ല. ഉയർത്തിപ്പിടിച്ച പുസ്തകത്തിൻ്റെ ശീർഷകം മാത്രമാണ് ശ്രദ്ധയിൽ വന്നത്. പുസ്തകത്തിലെ ഏതെങ്കിലും വൈകാരിക മുഹൂർത്തം കാരണമായിരിക്കുമോ അവൾ പിടയുന്നതെന്ന് വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവൾ അടിവയറ്റിൽ നിന്നും 2 പാറ്റകളെ പുറത്തേക്ക് എടുത്തിട്ട് എന്തു ചെയ്യണമെന്ന മട്ടിൽ രാജ്കുമാറിനെ തറപ്പിച്ചൊരു നോട്ടം. മോശമായിപ്പോയി. പാറ്റയെ പുറത്തെടുക്കുന്നത് സൂക്ഷിച്ചു നോക്കാൻ പാടില്ലായിരുന്നു. അവൾ അടിവയറ്റിൽ നിന്നും പുറത്തേക്കിട്ട പാറ്റകളെ രാജകുമാർ കോരിയെടുത്ത്. 2 വെള്ളപ്പാറ്റകൾ. രാജകുമാറിന് എന്തുകൊണ്ടോ അവയോടൊരിഷ്ടം തോന്നി, തലോടാൻ തോന്നി. കൊല്ലാൻ തോന്നിയില്ല. ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് കരുതി ചവിട്ടിക്കൊല്ലുന്നതായി ഭാവിച്ചു. പാറ്റകൾ രക്ഷപ്പെട്ടു. പൊതുപ്രവർത്തകൻ യാത്ര പറഞ്ഞു. സമയമില്ല, സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. മുണ്ടും ഷർട്ടും അയാൾ നേരെയാക്കി. പാറ്റകൾ ഒളിച്ചിരുന്നാലോ? പാറ്റയുടെ ഗന്ധവുമായി ചെന്നാൽ മറ്റ് സഹപ്രവർത്തകർക്ക് അയാളുടെ നേതാവിനും അതിഷ്ടപ്പെടാതെ വരില്ലേ? പോയി വരൂ സുഹൃത്തെ, ഗന്ധത്തെ വെറുക്കൂ, പാറ്റകളെ സ്നേഹിക്കൂ. ഹോമോസാപ്പിയൻസ് എന്ന ബൃഹത് ഗ്രന്ഥം ചോദിച്ച് ഒരു ചെറുപ്പക്കാരൻ വന്നു. 7 കോപ്പി സ്റ്റോക്കുണ്ടായിരുന്നു, 30% ഡിസ്കൗണ്ട്. ഇത്രയേ ഉള്ളൂ? പുസ്തകം നിവർത്തിക്കൊണ്ട് വിലഭാഗം നോക്കി ചെറുപ്പക്കാരൻ തിരക്കി. മനുഷ്യർക്ക് ഇത്രയെങ്കിലും വില വേണ്ടേ എന്നായി രാജ്കുമാർ. ചെറുപ്പക്കാരൻ മന്ദഹസിച്ചു. ആദ്യം മന്ദഹസിച്ച മനുഷ്യൻ ആരായിരിക്കും? ഹോമിയോസാപ്പിയൻസ് ആദ്യമായി ചുംബിച്ചു തുടങ്ങിയത് എന്നായിരിക്കുമെന്ന് അന്വേഷിച്ച ഒരു പഠനം വായിച്ച് രാജകുമാർ ഓർത്തു. കണക്കെടുത്തപ്പോൾ 700 പുസ്തകങ്ങൾ പാറ്റ കരണ്ടിട്ടുണ്ട്. 700 പുസ്തകങ്ങൾ നഷ്ടം. ഒരു ബോട്ടിൽ ഹിറ്റ് ഉടൻ വരുത്തി കസ്റ്റമർ ഇല്ലാതിരുന്ന തക്കം നോക്കി ഷെൽഫിൽ സ്പ്രേ ചെയ്തു. പ്രകൃതി സ്നേഹിയായ എഴുത്തുകാരനും സ്നേഹിതനുമായ റഹീം വന്നപ്പോൾ രാജ്കുമാർ സങ്കടം പറഞ്ഞു. 700 പുസ്തകങ്ങൾ ആ ഭാഗത്തുണ്ടായിരുന്ന പാറ്റകളെ മുഴുവൻ ചവിട്ടി കൂട്ടി കടലാസു പൂനെയാക്കി മാറ്റിയിരിക്കുന്നത് റഹീമിന് കാണിച്ചു കൊടുത്തു. ഈ പാറ്റകൾ കാരണം കുടുംബം കുളം തോണ്ടു. രാജ്കുമാർ പരിഭവം പറഞ്ഞു. റഹീം എത്രയോ കൊല്ലമായി ബുക്ക് സ്റ്റാളിൽ വരുന്നു, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് രാജ്കുമാറിനറിയാം. പക്ഷേ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കിയിട്ടും പലപ്പോഴും വായിക്കുന്ന പുസ്തകങ്ങളിൽ അവ പറ്റിപ്പിടിച്ചിരുന്നാലും യാതൊരു വിഷമവുമില്ലാതെ പാറ്റകളെ പ്രകോപിപ്പിക്കാതെ സ്നേഹാദരങ്ങളോടെ റഹീം കുടഞ്ഞു കളയുകയാണ് പതിവ്. അത് കാണുമ്പോൾ രാജ്കുമാറിന് ദേഷ്യം വരും. കൊല്ലാമെങ്കിൽ എത്ര നന്നായിരുന്നു, ഒന്ന് ചത്താൽ 10 കുറയും. റഹീം മണം പിടിച്ചുകൊണ്ട് തിരക്കി. ഹിറ്റടിച്ചിട്ടുണ്ടോ? ഉവ്വ്. എന്തേ വേണ്ടായിരുന്നു? എന്താ കാര്യം? മനുഷ്യർക്ക് ദോഷം, അതിനേക്കാൾ അത് പാറ്റ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കും. പാറിപ്പറന്ന പാറ്റകളിൽ പ്രസാദിച്ചുകൊണ്ട് റഹീം തുടർന്നു. മുതിർന്ന പാറ്റകൾ ചെയ്യുന്നതിന് കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? കുഞ്ഞുങ്ങൾ മുതിരില്ലേ? എന്തിനും മുതിരില്ല നമ്മളെപ്പോലെ. റഹീം പരിഭവം മറച്ചു വെച്ചില്ല. പാറ്റ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ സ്ഥിതിക്ക് എന്താണ് പരിഹാരമെന്നായി രാജ്കുമാർ. എഴുത്തുകാരനും പുസ്തക കച്ചവടക്കാരനും മുഖാമുഖം. ഒരു പാറ്റ രാവിലെ വിഡ്ഢിയും രാത്രിയിൽ പ്രതിഭാശാലിയുമായിരിക്കും, റഹീം അറിയിച്ചു. ആര് പറഞ്ഞു? പഠനമുണ്ട്. മനുഷ്യനെക്കുറിച്ച് ഇത്ര ആഴത്തിൽ വല്ല പഠനവും നടന്നാൽ നന്നായിരുന്നു, ലോകം രക്ഷപ്പെടുമായിരുന്നു. രാജ്കുമാറിന് അരിശം വന്നു. പാറ്റകളെ സംബന്ധിക്കുന്നതെല്ലാം മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. അത്രയും ശല്യം ചെയ്യുന്നത് മറ്റൊന്നില്ല. മനുഷ്യരില്ലെങ്കിലും പാറ്റകൾക്ക് ജീവിക്കാം. പാറ്റകളില്ലാതെ മനുഷ്യർക്കാവില്ല. വിഡ്ഢിത്തം പറയാതെ സുഹൃത്തെ, റഹീം ഒരു പ്രഭാഷണം നടത്തി. പാറ്റകൾ എലികളെപ്പോലെ പാത്തും പതുങ്ങിയുമല്ല ജീവിക്കുന്നത്, അന്തസ്സായി കഴിയുന്നവരാണ്. മനുഷ്യർ കാരണമാണ് പാറ്റകൾ പെരുകുന്നത്. മനുഷ്യരുടെ വൃത്തിയില്ലായ്മ. വൃത്തിയുള്ളിടത്ത് പാറ്റകൾ കടന്നു വരില്ല. നമ്മുടെ വൃത്തികേടാണ് അവയുടെ നിവൃത്തി. വൃത്തിയില്ലായ്മ കാരണമുണ്ടാവുന്ന ഗന്ധം തേടി പാറ്റകൾ വരുന്നു. മനുഷ്യരുടെ വൃത്തിയില്ലായ്മക്കുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് പാറ്റകൾ. ചവിട്ടിക്കൂട്ടിയിരുന്ന പാറ്റകളിൽ ചിലത് കടലാസ് കൂനയിൽ ജീവൻ വെക്കുന്നതിനോട് കരുണ കാണിച്ച റഹീം അതിൽ 2 എണ്ണത്തിനെ നുള്ളിപ്പെറുക്കി പൊതിഞ്ഞ് തൻ്റെ തോൾ സഞ്ചിയിലാക്കി റോഡിൽ കൊണ്ടുവാക്കി വിടാം. റഹീം പെറുവിറുത്ത്, ശരിക്കും രാജ്കുമാർ കേട്ടില്ലെന്ന് തോന്നുന്നു. റഹീം ഒരു പാറ്റയല്ല, പൂമ്പാറ്റയാണ്. പതിവുകാരിൽ പലരും പാറ്റ ശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. ഡിക്ഷണറി വാങ്ങാൻ വന്ന ഒരു അധ്യാപിക തിരയുന്നതിനിടയിൽ തൻ്റെ സാരിയിൽ വന്നു വീണ പാറ്റ കാഷ്ടം കണ്ട് കുപിതയായി. കൗണ്ടറിൽ വന്നു നിന്ന് അവർ സാരി കുടഞ്ഞു കാണിച്ചു. വേറെ ബുക്ക് സ്റ്റാൾ ഇല്ലാഞ്ഞിട്ടല്ലോ എന്ന അവരുടെ കുത്തുവാക്കിൽ രാജ്കുമാർ വെന്തു. ഡിക്ഷണറി വേണ്ടെന്ന് വെച്ച് അവർ 50% ഡിസ്കൗണ്ട് പാറ്റാ വിരോധത്തെ തണുപ്പിച്ചില്ല. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ രാജ്കുമാറിൻ്റെ പുസ്തകശാലയെക്കുറിച്ച് ഒരു കമൻറ്റ് വന്നു. പലരും ഷെയർ ചെയ്തു. ഒരു പുസ്തകം വാങ്ങിയാൽ 9 പാറ്റകൾ സൗജന്യം. വിഷമം തോന്നി. അടുത്ത നാൾ ആശ്വാസം പകർന്നത് റഹീമിൻ്റെ പോസ്റ്റായിരുന്നു. മനുഷ്യർ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ. പുല്ലിനും പൂമ്പാറ്റക്കും പാറ്റക്കും തുല്യ അവകാശമുണ്ട്. അണുവിസ്ഫോടനം നടന്നാൽ അതിനെ അതിജീവിക്കുന്നത് പാറ്റകൾ മാത്രം. റഹീം തക്ക സമയത്ത് ഇടപെട്ട് രാജ്കുമാറിന് ആശ്വാസമായി. റഹീമിനെതിരെയും വിമർശനം ഉണ്ട്. ഒരു കർഷക കൂട്ടായ്മയുടെ കാര്യദർശി ഇങ്ങനെ പ്രതികരിച്ചു. പാറ്റയെയും പാമ്പിനെയും ഉമ്മ കൊടുക്കുന്നവരെ ഞങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ക്ഷണിക്കുന്നു. മരിക്കും വരെ ഇവിടെ ചുംബിച്ചു കഴിയാം. ആനയും പന്നിയും കാരണം വീട് ഉപേക്ഷിക്കേണ്ടി വന്നവരിലൊരാൾ എന്നയാളുടെ സ്വയം വിശേഷണം. അങ്ങനെയിരിക്കെ ഒരു പൊതുപണിമുടക്ക് വന്നു. പണിമുടക്കിന് തലേന്ന് 30 പേരുൾപ്പെട്ട നേതൃസംഘം രാജ്കുമാറിൻ്റെ പുസ്തകശാലയിലെത്തി. ഏത് പുസ്തകമാണ് വേണ്ടത്? രാജ്കുമാർ വിനയപൂർവ്വം തിരക്കി. അവർ രാജ്കുമാറിനെ ശ്രദ്ധിച്ചതല്ലാതെ ചോദ്യം ശ്രദ്ധിച്ചില്ല. 30 പേർക്കും ഒരുമിച്ച് കയറിയിരിക്കാനുള്ള സൗകര്യം പുസ്തകശാലക്കുണ്ടായിരുന്നില്ല. അസൗകര്യത്തിൽ അവർ പരാതിപ്പെട്ടു. വീണ്ടും രാജ്കുമാർ തിരക്കിയപ്പോൾ പുസ്തകം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായി മറുപടി. എങ്കിൽ ഇവിടെ ഇരുന്ന് വായിക്കാം. പരിമിതമായ സൗകര്യം ചൂണ്ടിക്കാട്ടി രാജ്കുമാർ അറിയിച്ചു. അതവർക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നി. ഇരുത്താൻ നോക്കണ്ട എന്നായി ഒരാൾ. ഷെൽഫിലെ പുസ്തകത്തേക്കാൾ ജീവിത പുസ്തകം വായിച്ചവരാണ് ഞങ്ങൾ, 30 അംഗ സംഘത്തിൻ്റെ നേതാവ് പറഞ്ഞു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇരിക്കാൻ ക്ഷണിച്ചതിനെ രാജകുമാർ മാപ്പു പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. താല്പര്യമുള്ളവരെ മാത്രമേ ഇരിക്കാൻ പ്രേരിപ്പിക്കാവൂ. പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിച്ച് 24 മണിക്കൂർ കഥകടച്ചിടണമെന്നവർ പറഞ്ഞു. 12 മണിക്കൂർ രാത്രികാലം എന്ന നിലയിൽ കട തുറക്കാറില്ലെന്നും ബാക്കി 12 മണിക്കൂറിൻ്റെ കാര്യത്തിൽ ഉറപ്പു നൽകുന്നതായും രാജകുമാർ അറിയിച്ചു. അവർ പിരിയാൻ നേരം 3 പേർ തിരിഞ്ഞു നിന്ന് അവരുടെ മുണ്ടിൽ 4-5 വാറ്റകൾ, ബാക്കി 27 പേരും 3 പേരുടെ മുണ്ടിലെ പാറ്റകൾക്കായി ഒന്നായി പാറ്റകൾ ഭസ്മമായി. നിങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണം, സംഘത്തെ നയിക്കുന്നവർ നിർദ്ദേശിച്ചു. പാറ്റക്കടയോ പുസ്തകക്കടയോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വസ്തുതാപരമായ പിശകുണ്ട്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയിട്ട് വേണം ബിസിനസ് തുടങ്ങാൻ. ഒറ്റ ശ്വാസത്തിൽ ശാസന കൂട്ടത്തിലുള്ള ഒരാൾ രഹസ്യമായി കുനിഞ്ഞു നിന്ന് മറ്റുള്ളവർ കേൾക്കാതെ പാറ്റയെക്കുറിച്ചല്ലാതെ ഒരു അന്വേഷണം നടത്തി. ഭാരതാംബയെക്കുറിച്ചുള്ള കൃതികൾ എത്രയുണ്ട്? രാജകുമാരന് പെട്ടെന്ന് മനസ്സിലായില്ല. ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു, ഇന്ത്യയെ കണ്ടെത്തൽ ഉണ്ട്. അയാൾക്കത് ഇഷ്ടമായില്ല. ഞാൻ ഭാരതത്തെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യ എന്നാൽ ഭാരതമല്ലേ സർ? രാജകുമാർ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. ഒന്നും കൂടി ആലോചിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. അയാൾ തറപ്പിച്ചൊന്ന് നോക്കി. പാറ്റശല്യം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. എല്ലാ പുസ്തകശാലകളും അടഞ്ഞുകിടന്നാൽ പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാകും. രാജകുമാർ ഓർത്തു. അവർ പോയപ്പോൾ രാജകുമാറിനൊരു ബുദ്ധി തോന്നി. ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് പണിമുടക്ക്, എങ്ങനെ ഉപയോഗപ്പെടുത്താം? പിറ്റേന്ന് രാവിലെ വന്ന് പുസ്തകക്കട തുറന്ന് അകത്ത് കയറി ഷട്ടർ പകുതി ഉയർത്തി വെച്ച് പുറത്ത് കടമുടക്കം എന്ന ബോർഡും വെച്ചു. എല്ലാം ഭദ്രം. 2 കുപ്പി ഹിറ്റും 1 കുപ്പി റെയ്ഡും കൊണ്ട് വന്നിരുന്നു. പുസ്തകങ്ങൾ തലങ്ങും വിലങ്ങും വാരി വലിച്ചിട്ട് നോക്കുന്നിടത്തെല്ലാം പാറ്റകൾ. കർഫ്യൂ കൊണ്ട് മുഖം അടച്ചു കെട്ടി മരുന്നടി തുടങ്ങി. ഊണും വിശ്രമവുമില്ലാത്ത പാറ്റകളെ നേരിട്ടു. കുടുംബസ്നേഹികളാണ് പാറ്റകൾ. ചാവുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂട്ടും. ഒറ്റക്ക് പോരാടി മരിച്ചവരെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന പാറ്റകളെയും കാണാനിടയായി. ചിറകുടിഞ്ഞ പാറ്റകളെ ഉറുമ്പുകൾ വട്ടമിട്ട് ആക്രമിക്കുന്നു. കുട്ടികളുടെ പുസ്തകങ്ങൾ അടുക്കിയിരുന്ന അലമാരകളിൽ പാറ്റകളെ അധികം കണ്ടില്ല. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങൾക്കിടയിൽ പല വലുപ്പത്തിലും നിറത്തിലുമുള്ള പാറ്റകൾ കൂട്ടം കൂടിയിരുന്നു. അവയുടെ സ്വാധീനത്തിൽ നിന്നും പുസ്തകങ്ങളെ മോചിപ്പിക്കുക എളുപ്പമല്ല. ഉച്ചയോടെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പാറ്റകൾ ചത്തു വീണു. ഒരു ചാക്ക് ചത്ത പാറ്റകൾ. ചത്തിട്ടും കീഴടങ്ങാനാകാത്ത ഇച്ഛാശക്തിയുണ്ട് ചിലവക്ക്. കൊമ്പുകൾ അനങ്ങുന്നു, പാറ്റ മുട്ടകളും കെട്ടിക്കിടക്കുന്നു. പെട്ടെന്ന് ഒരു സംശയം. ഒരു പാറ്റ ഒരു സമയം എത്ര മുട്ടയിടും? സംശയം കൂടിയപ്പോൾ റഹീമിനെ വിളിച്ച് സംശയം ചോദിച്ചു. റഹീമിൻ്റെ മറുചോദ്യം, ഉദ്ദേശിക്കുന്ന പാറ്റ ഏത് സൈസിലുള്ളതാ? ഇടത്തരം. ഒരുവിധം ആരോഗ്യമുള്ളതാണെങ്കിൽ 10-18 മുട്ടകളിടും. രാജകുമാർ കണക്കുകൂട്ടി. ചുരുങ്ങിയത് 5000 പാറ്റകൾ കാണും. ഏതാണ്ട് എല്ലാം ചത്തു. ജീവിച്ചിരുന്നെങ്കിൽ 5000 × 18 90,000 കുഞ്ഞുങ്ങൾ. 100,000 പാറ്റകളുടെ സമ്പാദ്യവുമായി ഒരു പുസ്തകക്കട. ഫോൺ വെക്കും മുമ്പ് റഹീം നിർദ്ദേശിച്ചു, മുട്ടകൾ നശിപ്പിക്കണ്ട, പുറത്തേക്ക് എടുത്തിട്ടേര്, എങ്ങനെയും ജീവിച്ചോട്ടെ. കേട്ടതായി ഭാവിക്കാതെ ഫോൺ കട്ടാക്കി ഒരു ചാക്ക് പാറ്റകളിൽ വാരിക്കളഞ്ഞ തൃപ്തിയോടെ. അന്നത്തെ പണിമുടക്ക് അവസാനിച്ചു. സമ്പൂർണ്ണ വിജയം. രാജകുമാർ പിറ്റേന്ന് കട തുറന്ന് പൂർണ്ണ തൃപ്തിയോടെയായിരുന്നു. ആരു വാങ്ങുമെന്ന് ആരു വാങ്ങുമെന്ന് ആരാമത്തിലെ രോമാഞ്ചം എന്നൊരു പാട്ട് അയാളിൽ പൊട്ടിമുളച്ചു. രാത്രിയിൽ തന്നെ പുസ്തകങ്ങൾ തിരിച്ചടുക്കി വെക്കാൻ ബുദ്ധിമുട്ടിയതിനാൽ ലേശം നടുവേദന തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്തെന്നില്ലാത്ത ഉത്സാഹം. കറുത്ത പാൻറ്റും നീല ടീഷർട്ടും എനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് രാജ്കുമാറിന് തോന്നി. അത് അയാളിൽ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം കൂട്ടി. എന്നിട്ടും പാറ്റകളില്ലാത്ത സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക് ആരും വരുന്നില്ലല്ലോ എന്നായി. പണിമുടക്കിൻ്റെ ക്ഷീണം മാറി വരാൻ സമയമെടുക്കുമായിരിക്കുമെന്ന് അയാൾ ഓർത്തു. സമയം ഏതാണ്ട് ഉച്ചയോടടുത്തു. ഒരു പുതിയ കസ്റ്റമർ. ആദ്യം തിളങ്ങുന്ന മൂക്കുത്തിയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കറുപ്പിച്ച ചുണ്ടുകൾ, കറുത്ത ടീഷർട്ടിനുമേൽ വെള്ളി വെളിച്ചം പോലെ സിൽവർ ചെയിൻ, കുനുകുനാ ചുരുണ്ട മുടി നേരത്തെ കണ്ടില്ല. മറോഡോണയുടെ ചരിത്രം, ജീവചരിത്രം അവർ തിരക്കി. ഉണ്ടാകും, ശ്രദ്ധിച്ചിട്ടില്ല. തിരയാനൊപ്പം കൂടി തിരയുന്നതിനിടയിൽ അതാ ഒരു പാറ്റ. രാജകുമാറിന് സങ്കടവും ദേഷ്യവും വന്നു. കസ്റ്റമർ ശരിക്കും കണ്ടു. പാറ്റ താഴെ വീണു, ഓടിപ്പോകുന്നില്ല, കിടക്കുന്നു. ആ സ്ത്രീ കുനിഞ്ഞ് ശ്രദ്ധിച്ചു. ഒരു കാലേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചു. രാജ്കുമാറിൻ്റെ കാലുകൾ തളർന്നു. എത്ര നശിപ്പിച്ചിട്ടും ചാവാതെ, അതും കസ്റ്റമറിൻ്റെ കൺമുന്നിൽ കാലൊടിഞ്ഞ പാറ്റ ആ സ്ത്രീയെ നോക്കി ഒറ്റക്കാലിൽ നിന്ന് ഏതു മല കയറാനുമുള്ള ഊർജം അതിനുണ്ടെന്ന് തോന്നി. ഇടക്കൊന്ന് മലർന്നു വീഴും, വീണ്ടും എഴുന്നേൽക്കും. രണ്ട് ചുവട് മുന്നോട്ട്, ഒരു ചുവട് പിന്നോട്ട്. സോറി, ആ പുസ്തകമില്ല, രാജ്കുമാർ അറിയിച്ചു. വേണമെങ്കിൽ അടുത്ത ദിവസം എത്തിക്കാം. തീർന്നുപോയതാണോ? ആവണം. എവിടേക്കെങ്കിലും ഇഴഞ്ഞ് പോയിക്കോട്ടെന്ന് തലേ ദിവസം നടത്തിയ പാറ്റായുധം അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. അത്ര വൃത്തിയിലാണ് താൻ പുസ്തകം സൂക്ഷിക്കുന്നത്. എന്നിട്ടും ഒരു പാറ്റ, അതും കാലൊടിഞ്ഞ പാറ്റ. രാജ്കുമാർ പരിചയപ്പെടാൻ ശ്രമിച്ചു. അവർ ഒഴിഞ്ഞുമാറി. പേർ ചോദിച്ചില്ല, പറഞ്ഞുമില്ല. എവിടെ നിന്നും വരുന്നു എന്ന ചോദ്യത്തിന് ഈ നഗരത്തിൽ തന്നെ എന്നായി ഉത്തരം. ആ കാലൊടിഞ്ഞ പാറ്റയെ പിന്നെ കണ്ടില്ല. പാറ്റയെ ശ്രദ്ധിച്ചു. നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനല്ലേ സമയം കാണുകയുള്ളൂ. ആ സ്ത്രീ സന്ദർശക ഡയറിയിൽ എന്തോ കുറിച്ചിട്ട് യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയി. രാജ്കുമാർ ഡയറി മറിച്ചു നോക്കി. ലാ കുക്രാച്ച, ഇതെന്ത് ഭാഷ? ഇംഗ്ലീഷ് ആവാൻ വഴിയില്ല. പെട്ടെന്ന് റഹീമിനെ വിളിച്ചു. വൈകിട്ട് 7 അർത്ഥം പറയാമെന്നേറ്റു. സന്ദർശകർ തീരെ കുറവ്. കാലൊടിഞ്ഞ പാറ്റയെ പിന്നെ കണ്ടിട്ടേയില്ല. ആ സ്ത്രീക്കൊപ്പം അതും പോയി. ലാ കുക്രാച്ച പാറ്റകളെ പ്രകീർത്തിക്കുന്ന ഒരു സ്പാനിഷ് നാടോടി ഗാനമാണെന്ന് സന്ധ്യയോടെ റഹീം കണ്ടുപിടിച്ചു. രാജ്കുമാറിന് സമാധാനമായി. ദുരർത്ഥമോ ദുസൂചനയോ ഇല്ലല്ലോ. അതിജീവനത്തിൻ്റെ പ്രതീകമാണ് പാറ്റകൾ. അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. റഹീം കുറച്ചുകൂടി വിശദീകരിച്ചു. അതിജീവനത്തിൻ്റെ മാത്രമല്ല, പ്രത്യുൽപാദനത്തിൻ്റെയും. എന്നുവെച്ചാൽ ഐശ്വര്യത്തിൻ്റെ കുറച്ചു ദിവസമായി വിൽപ്പന തീരെ കുറഞ്ഞിട്ടുണ്ടെന്ന രാജ്കുമാറിൻ്റെ പരാതി യുക്തിബദ്ധമാണെന്ന് റഹീം നിരീക്ഷിച്ചു. ഒരു ആവാസ വ്യവസ്ഥ തകരുമ്പോൾ പ്രകൃതി അതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല. രാജ്കുമാറിനും അക്കാര്യം ബോധ്യമായി. പാറ്റകളുടെ ശല്യം ഉള്ളപ്പോൾ നടന്നതിൻ്റെ 1/4 വിൽപ്പനയേ ഇപ്പോഴുള്ളൂ. ഇങ്ങനെ പോയാൽ കൂട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. 1 കഴിഞ്ഞപ്പോഴേക്കും പുസ്തകക്കട കൂട്ടാനുള്ള സ്ഥിതിയായി. 1-2 പേർ വന്നെങ്കിലായി. പാറ്റയുടെ ശല്യം പൂർണ്ണമായി തീർന്നിട്ടും ഇതെന്തു പറ്റി? രാജ്കുമാറിൻ്റെ പുസ്തകക്കടയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന ചരിത്ര ഗ്രന്ഥങ്ങൾക്കായിരുന്നു. മുൻപ് പാറ്റകൾ കൂടുതൽ കാണപ്പെട്ടതും ചരിത്ര പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്ന തടി അലമാരയിലായിരുന്നു. പാറ്റകളെ തുരത്തി പുസ്തകങ്ങൾ വീണ്ടും അടുക്കിയപ്പോൾ പഴക്കം ചെന്ന ചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്തു മാറ്റിയിരുന്നു. പുതിയ ചരിത്ര ഗ്രന്ഥങ്ങളാണിപ്പോൾ തടി അലമാരയിൽ കൂടുതൽ. പഴയ പുസ്തകങ്ങൾ എടുത്തു മാറ്റിയത് പാറ്റകളെ പേടിച്ചായിരുന്നു. പഴയ പുസ്തകങ്ങൾ ഉപേക്ഷിച്ചിരുന്നു മുറിയിൽ ചെന്നു നിന്ന് രാജ്കുമാർ പലതും ആലോചിച്ചു. ഒടുവിൽ പുതിയത് മാറ്റി പഴയത് തൽസ്ഥാനത്ത് കൊണ്ടുവെക്കാൻ തീരുമാനിച്ചു. പുതിയ ചരിത്ര രചനകൾ മുഴുവൻ രാജ്കുമാർ എടുത്തു മാറ്റി പഴയത് പഴയതുപോലെ തിരികെ വെച്ചു. 1-2 തുറന്നു നോക്കിയപ്പോൾ തലമുതിർന്ന ധാരാളം പാറ്റകൾ, കുട്ടിപ്പാറ്റകൾ. പിന്നാലെ ഇന്ത്യയെ കണ്ടെത്തലിൻ്റെ ആമുഖത്താളിൽ പാറ്റകൾ ചിറകടിച്ചു. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുറന്നപ്പോൾ പാറ്റമുട്ടകൾ നൃത്തം ചെയ്യുന്ന പാറ്റകൾ. രാജ്കുമാർ അറിയാതെ പറഞ്ഞു, ലാ കുക്രാച്ച.
2: എബ്രഹാം മാത്യുവിന്റെ ലാ കുക്രച്ച എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീധരൻ ശങ്കരനെല്ലൂർ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക് എന്റെ ഏകാന്തത തൻ പുഴയോരത്തു കൊച്ചുകാറ്റിന്റെ കുതുമ്പു വള്ളത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട

എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക് എന്റെ ഏകാന്തത തൻ പുഴയോരത്തു കൊച്ചു കാറ്റിൻ്റെ കൊതുമ്പു വള്ളത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതം.

എന്നിൽ വിളർത്തി വിറപ്പിച്ച പീലികൾക്ക്, എന്നിൽ കൊളുത്തി കെടുത്തിയ ദീപ്തികൾക്ക്, എന്നിൽ നീ ചുംബിച്ചുണർത്തിയ പൂവുകൾക്ക്, എന്നിൽ പകർന്ന പരാഗ കണികകൾക്ക്, എന്റെ ചുണ്ടിൽ നീ ചുരന്ന തേൻതുള്ളികൾക്കെല്ലാം, എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട

മറഞ്ഞൊരുഷസന്ധ്യകൾക്ക് എന്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ കുമിളകൾക്കെല്ലാം എനിക്കു നീ നൽകാൻ മടിച്ചവയ്ക്കെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദി നന്ദി. നീ നൽകാൻ മടിച്ച പൂച്ചെണ്ടുകൾക്ക് എന്റെ വിളക്കിലെരിയാത്ത ജ്വാലകൾക്ക് എൻ മണ്ണിൽ വീണൊഴുകാത്ത മുഹിലുകൾക്ക് എന്നെ തഴുകാതെ എന്നിൽ തളിർക്കാതെ എങ്ങോ മറഞ്ഞൊരുഷസന്ധ്യകൾക്ക് എന്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ കുമിളകൾക്കെല്ലാം എനിക്കു നീ നൽകാൻ മടിച്ചവയ്ക്കെല്ലാം.

മാൽദ്വീപിലെ ഉച്ചമയക്കത്തിനും പിന്നൈദിവാസ്വപ്നം പൊലിയുമ്പോൾ എന്നുള്ളിൽ നീ ദയാർദ്രം കൊളുത്തുന്ന ദുഃഖത്തിനും നന്ദി നന്ദി നന്ദി നിന്നാൽ മരച്ചോട്ടിലെ ഇത്തിരി മണ്ണിനും നീലനിഴൽ കുളിരിനും എൻ നെഞ്ഞത്തുറങ്ങുവാൻ ചായുമിക്കാറ്റിനും കുഞ്ഞിലത്തുമ്പികൾ മൂളുന്ന പാട്ടിനും ഈ വെയിലാഴിതൻ മധ്യത്തെ ഈ തണൽ ദ്വീപിലെ ഉച്ചമയക്കത്തിനും പിന്നെ ഈ ദിവാസ്വപ്നം പൊലിയുമ്പോഴെന്നുള്ളിൽ

0: ഹലോ അച്ഛ. അച്ഛനെടിയാ?
1: മോളോ, ഇതേതാ ഫോണ്?
0: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുവാ. ഇന്ന് വരുമ്പോ ആ വണ്ടി

0: ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവർക്കും അറിയാം ഇത് മധുരഗീതങ്ങളുടെ സമയമാണ്. റേഡിയോ മലബാറിൽ ഒട്ടേറെ നല്ല നല്ല ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ കേട്ട് ആസ്വദിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മുന്നിൽ ഇന്ന് നർമ്മരസം തുളുമ്പി നിൽക്കുന്ന ഏതാനും ഗാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തമാശകൾ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ഒട്ടേറെ സങ്കീർണതകൾക്ക് അയവ് വരുത്തുന്നത് ഇത്തരത്തിലുള്ള തമാശകളായിരിക്കും. മലയാളത്തിൽ ഒട്ടേറെ തമാശ ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒട്ടേറെ തമാശ ഗാനങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഏതാനും ചില ഗാനങ്ങൾ നമുക്ക് മധുരഗീതങ്ങളിൽ കേൾക്കാം. ആദ്യ ഗാനം 1980 പുറത്തിറങ്ങിയ ശക്തി എന്ന ജനപ്രിയ സിനിമയിലെ മീശമുളച്ചപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. സംഗീതം നൽകിയത് KJ ജോയ്. യേശുദാസിനൊപ്പം ഗണേഷ്, PGോപൻ, KP ചന്ദ്രമോഹൻ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ നമുക്ക് സന്തോഷം ലഭിക്കും. അത് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആവണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ മുഹൂർത്തങ്ങളിൽ നിന്നും നമുക്ക് സന്തോഷങ്ങൾ കൈവരാം. അത് സന്തോഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, സങ്കടമായാലും ദേഷ്യമായാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മുഹൂർത്തങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലൊക്കെ വന്നു ചേരാം. തമാശകൾ ചിലപ്പോൾ മുന്നിൽ കാണുന്ന രംഗങ്ങളിൽ നിന്നാവാം, അടുത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നാവാം. ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള തമാശകൾ തേടുന്നത് മലയാള സിനിമയിലെ ഗാനങ്ങളിൽ നിന്നാണ്. നമുക്ക് അടുത്തൊരു ഗാനം കേൾക്കാം. 1960 പുറത്തിറങ്ങിയ പൂത്താലി എന്ന സിനിമയിൽ കമുകറ പുരുഷോത്തമനും AM രാജയും സംഘവും ചേർന്ന് പാടിയ ഓ ബാബുജി പുതുമണവാള എന്ന് തുടങ്ങുന്ന ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് തിരുനയനാർ കുറിച്ച് മാധവൻ നായരാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ബ്രദർ ലക്ഷ്മണൻ. നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: ഓ ബാബുജി പുതുമണവാള.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒട്ടേറെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ അവസരം നൽകിയിട്ടുള്ള സിനിമകളുണ്ട്. കൂട്ടത്തിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഗാനങ്ങളുമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന എത്രയെത്ര ഗാനങ്ങൾ. ആ കൂട്ടത്തിൽ നിന്ന് ഇതാ അടുത്തൊരു ഗാനം. നീലിസാലി എന്ന സിനിമയിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഈ സിനിമ പിറവിയെടുക്കുന്നത് 1960 പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവനീണം പകർന്ന് മെഹബൂബ്, എ പി കോമള എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം മധുരഗീതത്തിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മധുരഗീതങ്ങൾ മലയാള സിനിമയിലെ മറക്കാനാകാത്ത ഹാസ്യഗാനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചിരിയുടെ വാതിൽ തുറന്നുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. മെഹബൂബ് പാടിയ സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ചിത്രം കണ്ടം വെച്ചക്കോട്ട്. 1961 ഈ സിനിമ പ്രേക്ഷക സമക്ഷം എത്തുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ബഹുവർണ്ണ ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ടം വെച്ചക്കോട്ടിന്. 1956 അവതരിപ്പിക്കപ്പെട്ട കണ്ടം വെച്ചക്കോട്ട് എന്ന നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. നാടകത്തിൽ ചെരുപ്പുകുത്തിയുടെ വേഷം അഭിനയിച്ച് ടി എസ് മുത്തയ്യ തന്നെയാണ് ഈ ചിത്രത്തിലും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കണ്ടം വെച്ചക്കോട്ട് എന്ന സിനിമയിൽ അതേ പേരിൽ തന്നെ മറ്റൊരു കോമഡി ഗാനം കൂടിയുണ്ട്. അപ്പം നമുക്കിപ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയിലെ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളിൽ തുടരുകയാണ്. ഹാസ്യം ശരിക്കും ഒരു മരുന്നാണല്ലേ. ചിലപ്പോഴൊക്കെ അലോപ്പതിക്കും ആയുർവേദത്തിനും ഹോമിയോ മരുന്നുകൾക്കും ഒന്നും പരിഹാരം കാണാൻ കഴിയാത്ത അസുഖങ്ങൾക്ക് തമാശകൾ കൊണ്ട് ആശ്വാസം കണ്ടെത്താൻ കഴിയും. പ്രതിസന്ധികളിൽ മൂക്കറ്റം താഴ്ന്നിരിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ഒരിത്തിരി ആശ്വാസം പകരാൻ തമാശകൾക്ക് സാധിക്കും. ഇത് വെറും തമാശയല്ല, നമുക്കും ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പലരും പറഞ്ഞു കേട്ടുള്ള അറിവുകളും ഉണ്ടാകും. ഒരു നല്ല ചിരിക്ക് പല വയ്യായികകളെയും മാറ്റാൻ സാധിച്ചെന്നിരിക്കും. മനസ്സിലെ വിഷമങ്ങൾ വേരോടെ പിഴുതെറിയാൻ സാധിക്കും. ആരെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കായി ഇതാ അടുത്ത ഗാനം. വേലുത്തമ്പി ദളവ എന്ന സിനിമയിൽ അഭയദേവ് വരികളെഴുതി പാർത്ഥസാരഥി ഈണം നൽകി KP ഉദയഭാനു, കെ റാണി എന്നിവർ പാടിയ ഇന്ന് നല്ല ലാക്ക എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം നമുക്ക്.

നമ്മളിൽ സിനിമ കാണാത്തവരായി ആരും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സിനിമയിലെ കഥ മറന്നാലും അതിലെ തമാശകൾ, അതിലെ പാട്ടുകളൊക്കെ പിന്നെയും പിന്നെയും നമ്മൾ ഓർത്തെടുത്തുന്നിരിക്കും. ചിരി എപ്പോഴും ഹൃദയവാതിൽ തുറന്ന് അനുവാദം ചോദിക്കാതെ അകത്ത് കടന്നിരിക്കും. ഹാസ്യഗാനങ്ങളുടെ മറ്റൊരു പ്രത്യേകത എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവയ്ക്ക് പ്രായം തോന്നിക്കില്ല എന്നുള്ളതാണ്. അടുത്ത ഗാനം അത്തരത്തിൽ കാലം ചെല്ലുംതോറും വീര്യമേറുന്ന ഒന്നാണ്. വയലാർ വരികൾ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി പട്ടം സദൻ, പരമശിവം, മണി എന്നിവർ ആലപിച്ച അന്ന എന്ന സിനിമയിലെ പ്രണയം പ്രണയം പ്രണയം എന്ന ഗാനമാണ് അടുത്തത്.

0: പെണ്ണിന് ചുറ്റും കറങ്ങി കറങ്ങി നടക്കും. പാഠപുസ്തകം അലർത്തി അവളുടെ പടവും നോക്കിയിരിക്കും.
1: കണ്ടുകൊണ്ടിട്ടൊരു പെണ്ണിന് ചുറ്റും കറങ്ങി കറങ്ങി നടക്കും.
0: പാഠപുസ്തകം അലർത്തി അവളുടെ പടവും നോക്കിയിരിക്കും.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
0: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
0: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
4: മധുര ഗീതങ്ങൾ,
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. ഇത് മധുര ഗീതങ്ങളുടെ നേരം. മലയാള സിനിമയിലെ ഹാസ്യഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്തത്. ചിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണമെന്നില്ല. പക്ഷേ ഒരാളെയെങ്കിലും ചിരിപ്പിക്കാൻ പ്രത്യേക കഴിവ് തന്നെ വേണം. അതത്ര എളുപ്പമല്ല. അങ്ങനെ അനേകാര്യങ്ങളെ ചിരിപ്പിച്ച്, ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതുല്യ കലാകാരന്മാരും സാഹിത്യകാരന്മാരും സംഗീതജ്ഞരും അരങ്ങുവാണ് മലയാള സിനിമ. ആ സിനിമകളിൽ നിന്ന് ഏതാനും ചില നർമ്മരസങ്ങൾ തുളുമ്പുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ മധുര ഗീതങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. 1964 പുറത്തിറങ്ങിയ ഭർത്താവ് എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, അദ്ദേഹവും ഉത്തമനും ചേർന്ന് പാടിയ ഗാനം. കൊള്ളാം കൊള്ളാം.

0: തൃശൂർ കരത്തി ചിന്ന
1: പൊന്നിൽ കുളിച്ചവൾ പൊന്നാനിക്കാരി പട്ടിൽ പൊതിഞ്ഞൊരു പട്ടാമ്പിക്കാരി
0: പാലോളി പല്ലുള്ള ഒരാലപ്പുഴക്കാരി ലോല കുഞ്ഞാത്തി ഒരാലുവക്കാരി
2: കൊള്ളാം കൊള്ളാം കൊള്ളാം സ്വാഗതം കൊല്ലാം കൊള്ളാം കൊള്ളാം കൊള്ളാം ഇവർക്കെല്ലാം സ്വാഗതം കൊല്ലാം.
3: മലയാള സിനിമയിലെ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികളെഴുതി MS ബാബുരാജ് ഈണം നൽകി മെഹബൂബ് പാടിയ ഗാനമാണ്. കേൾക്കാം നമുക്ക്.

0: തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക് തലകുലുക്കടി തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക്
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി 1964 കളഞ്ഞുകിട്ടിയ തങ്കം എന്ന സിനിമയിലെ പറയുന്നുണ്ടെല്ലാരും എന്ന ഗാനമാണ്. ആലാപനം മെഹബൂബ് കോട്ടയം ശാന്ത, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചിരിനിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനിയും എത്രയെത്ര ഗാനങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ഇതാ അടുത്തത്. 1964 ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിൽ AP കോമള പാടിയ കിഴക്കുദിക്കിലെ എന്ന ഗാനം. രചന P ഭാസ്കരൻ, സംഗീതം K രാഘവൻ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം വയലാർ വരികൾ എഴുതി MS ബാബുരാജീണം നൽകി യേശുദാസ് പാടിയ ഗാനം കൊക്കരക്കോ. ചിത്രം കടത്തുകാരൻ.

ഇപ്പൻ വേണം, പിന്നൊരു കൂട്ടം വേണം. നമ്മുടെ കീശെ കാശില്ല, നഞ്ചു വാങ്ങാൻ കാശില്ല. നമ്മുടെ കീശെ കാശില്ല, നഞ്ചു വാങ്ങാൻ കാശില്ല. കൊക്കരക്കോ.

മലയാള സിനിമയില് അഭിനയ പാടവം കൊണ്ട് ചിരിപ്പിക്കാനുള്ള കഴിവുകൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒട്ടേറെ നടീനടന്മാരുണ്ട്. ആ ഹാസ്യ സാമ്രാട്ടുകളുടെ കൂടെ പലപ്പോഴായി മോഹൻലാലും ചേരാറുണ്ട്. അങ്ങനെ മോഹൻലാലും മാള അരവിന്ദനും ചേർന്ന് പാടി അഭിനയിച്ചിട്ടുള്ള ഒരു ഗാനമാണ് അടുത്തത്. ചിത്രം കണ്ടു കണ്ടറിഞ്ഞു. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചിലരെയൊക്കെ ആരെങ്കിലുമൊക്കെ ആക്കി തീർക്കണമെന്ന് തോന്നിയേക്കാം. നർത്തകിയോ പാട്ടുകാരിയോ നടനോ നടിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ. അങ്ങനെയുള്ള ഒരു പാട്ടാണ് അടുത്തത്. കയ്യിൽ കിട്ടിയാൽ ഒരു കലാകാരിയാക്കുമെന്നാണ് പറയുന്നത്. 1963 പുറത്തിറങ്ങിയ നിത്യകന്യക എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് TS കുമരേഷ്, പട്ടം സദൻ എന്നിവരാണ്. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.
1: കയ്യിൽ നിന്നെ കിട്ടിയാലൊരു കലാകാരിയാക്കും,

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മധുരഗീതങ്ങൾ മലയാള സിനിമയിലെ നർമ്മരസം തുളുമ്പുന്ന ഗാനങ്ങൾ കോർത്തിണക്കി കൊണ്ടുള്ളതായിരുന്നു. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ഗാനങ്ങൾ കേൾപ്പിക്കുവാനുള്ള അവസരമൊരുക്കിക്കൊണ്ട് മധുരഗീതങ്ങൾ തുടരും. ഇന്ന് മധുരഗീതങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി.
1: മധുരഗീതങ്ങൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101577. മറ്റൊരു നമ്പർ 9496666646.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

അധ്യാത്മ രാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച് വെൽ ബ്യൂട്ടി കെൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12 ശാസ്ത്രവീഥി, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ 16, മിഥുനം 32, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. ലയണൽ മെസ്സിയുടെ അർജന്റീന ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ലോകകപ്പിന്റെ ഫൈനലിലെത്തിയത്. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് നാടകീയമായ തിരിച്ചുവരവ്. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു. സർക്കാർ ഇത് അനുകൂലമായി പരിഗണിക്കുന്നെന്നും ഒരു മാസത്തിനകം അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പദ്ധതിക്കാവശ്യമായ ഭൂമി സർക്കാർ ലഭ്യമാക്കും. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. എവിടെയാണ് പദ്ധതി വരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗിക പ്രതികരണവും നടത്തിയിട്ടില്ല. ടാറ്റയിൽ നിന്ന് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് ഫെബ്രുവരിയിൽ പുനഃസ്ഥാപിച്ച വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും താൽക്കാലിക ബോർഡിൻ്റെ പ്രവർത്തനമെന്നും ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. കോടതിയുടെ അനുമതിയില്ലാതെ

0: നയപരവും സുപ്രധാനവുമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് US പുനരാരംഭിച്ച ആക്രമണത്തിൽ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഇറാനിൽ മരിച്ചത് 30 പേർ. ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. അതിനിടെ ഞായറാഴ്ച ഒമാൻ തീരത്ത് ഇറാൻ ആക്രമിച്ച സൈപ്രസ് പതാകയുള്ള MVGFS ഗാലക്സി എന്ന കപ്പലിൽ നിന്ന് കാണാതായ ഇന്ത്യൻ നാവികൻ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉദരരോഗ ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരിച്ചു. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കാസർഗോഡ് പോലീസ് കേസെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായി നടത്തിയ പരിശോധനകളിൽ കുട്ടി ആരോഗ്യവാനായിരുന്നെന്നും ശസ്ത്രക്രിയ നടത്തുന്ന ഭാഗം മാത്രം മരവിപ്പിക്കുന്നതിനുള്ള അനസ്തീഷ്യ നൽകിയാൽ മതിയെന്നും ഡോക്ടർ നിർദ്ദേശിച്ചതായി പിതാവ് അഷ്റഫ് പറഞ്ഞു. ഇതിനിടെ അനസ്തീഷ്യ ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടതായും ആരോപണമുയരുന്നു. പോസ്റ്റ്മോർട്ടം ഇന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. CBSE ഈ വർഷം 12 ക്ലാസ്സിൽ നടപ്പിലാക്കിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നിരാശരാണെന്ന് സുപ്രീംകോടതി. OSM സംവിധാനത്തിലൂടെ ബോർഡ് പരീക്ഷ നടപ്പിലാക്കുന്നതിന് നിയന്ത്രണ ചട്ടക്കൂടുകൾ തയ്യാറാക്കാൻ കേന്ദ്രത്തിനും CBSEക്കും നിർദ്ദേശം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ഈ വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരളം തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് തമിഴ്നാട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി കൊച്ചിയിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയിൽ മോഹൻലാലിനൊപ്പം പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സമ്മതിച്ചു. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും അതിർത്തികളിലെ പരിശോധനകളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൈമാറ്റത്തിലും ഇരു സംസ്ഥാനങ്ങളും സഹകരിക്കും. അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകട അന്വേഷണത്തിന്റെ അന്തിമ കരട് റിപ്പോർട്ട് ഒക്ടോബറിൽ തയ്യാറാവും. വിമാനാപകട അന്വേഷണ ബ്യൂറോയാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. കോക്പിറ്റിലെ ശബ്ദ ചിത്ര റെക്കോർഡിംഗുകൾ പരസ്യമാക്കാനോ പുറമെയുള്ള കമ്മിറ്റിക്ക് നൽകാനോ സാധിക്കില്ലെന്നും AAIB നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ SIR നിലവിൽ നിശ്ചയിച്ചിരുന്ന കാലാവധി നീട്ടി. പുതിയ സമയക്രമമനുസരിച്ച് ഡൽഹിയിലും കർണാടകത്തിലും കരട് വോട്ടർ പട്ടിക August 17, പഞ്ചാബിലേത് August 13, തെലങ്കാനയിലേത് August 10 പ്രസിദ്ധീകരിക്കും. പഞ്ചാബിലും തെലങ്കാനയിലും അന്തിമ വോട്ടർ പട്ടിക October 12, കർണാടകത്തിലും ഡൽഹിയിലും October 19 പ്രസിദ്ധീകരിക്കും. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും രണ്ടു മക്കളെയും ജീവനോടെ കത്തിച്ചുകൊന്ന കേസിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ദാരാസിംഗിന്റെ ജയിൽമോചന അപേക്ഷയിൽ August 19 തീരുമാനമെടുക്കാൻ ഒഡീഷ സർക്കാരിനോട് സുപ്രീംകോടതി. സംസ്ഥാന ശിക്ഷാ പുനഃപരിശോധനാ ബോർഡ് വിഷയം പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ തീരുമാനമെടുക്കുമെന്നും സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് സമയം അനുവദിച്ചത്. MLA കോൺഗ്രസ് നേതാവുമായ വിദ്യാ ബാലകൃഷ്ണനോട് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് 3 crore ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണ സംഘം ഡൽഹിക്ക്. ഡൽഹി മേൽവിലാസത്തിലാണ് സിം കാർഡ് എടുത്തിട്ടുള്ളതെന്ന് സൈബർ പോലീസ് കണ്ടെത്തി. കോഴിക്കോട് സിറ്റി പോലീസിലെ സൈബർ ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ SM പ്രദീപ് കുമാറിനാണ് അന്വേഷണ ചുമതല. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി എന്ന വിശേഷണം ഇനി ഡോക്ടർ അനിൽ മേനോന് സ്വന്തം. ഒറ്റപ്പാലത്ത് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ അനിൽ ബുധനാഴ്ച പുലർച്ചെ 2 സോയൂസ് MS-29 ദൗത്യത്തിലെ 3 സഹയാത്രികർക്കൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 11:52 യാത്രികരെയും കൊണ്ട് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകം ഡോക്കിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. 50 MW അതിലധികമോ വൈദ്യുതി ഉപയോഗിക്കുന്ന ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് ന്യൂയോർക്ക് സംസ്ഥാന സർക്കാർ 1 മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഡാറ്റാ സെന്ററുകളെ വിലക്കുന്ന ആദ്യ US സംസ്ഥാനമാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന ന്യൂയോർക്ക്. AI നിയന്ത്രിക്കുന്നതിനും ഡാറ്റാ സെന്ററുകളുടെ വൈദ്യുതി ജല ഉപയോഗം നിയന്ത്രിക്കുന്നതിനും കലാസൃഷ്ടികളുടെ പകർപ്പ് അവകാശം സംരക്ഷിക്കുന്നതിനുമായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയൻ പുസ്തകങ്ങൾ, സംഗീതം, ചിത്രകല, വാർത്തകൾ എന്നിവ കലാകാരന്റെ അനുമതിയും നിയന്ത്രണവും കൂടാതെ AI പരിശീലനത്തിന് ഉപയോഗിക്കാൻ ഒരു കമ്പനിയെയും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. പിരിച്ചുവിടേണ്ട ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ AI അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ചുവെന്നാരോപിച്ച് ടെക് കമ്പനിയായ മെറ്റയ്ക്കെതിരെ 26 ജീവനക്കാർ പരാതി നൽകി. തിങ്കളാഴ്ച കാലിഫോർണിയയിലെ ഓക്ലൻഡിലെ ഫെഡറൽ കോടതിയിലാണ് ഹർജി നൽകിയത്. ഇന്ന് ലോക പാമ്പ് ദിനം. കാലാവസ്ഥാ വ്യതിയാനം ജനവാസ മേഖലകളിൽ വിഷപ്പാമ്പുകളടക്കമുള്ളവയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. പാമ്പ് കടിയേറ്റാൽ ശരീരത്തിലെത്തിയ വിഷത്തിന്റെ അളവ് നിർണയിച്ച് മറുമരുന്നായ ആന്റിവെനം ആവശ്യമായ അളവിൽ നൽകാൻ സഹായിക്കുന്ന ബയോസെൻസർ തയ്യാറായി. തൃശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ടെക്നോളജിയും തിരുവനന്തപുരത്തെ കേരള ബയോ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നാണ് സെൻസർ വികസിപ്പിച്ചത്. രാജ്യത്ത് പ്രതിവർഷം 500,000 പേരെങ്കിലും പാമ്പ് കടിയേറ്റ് മരിക്കുന്നതായാണ് കണക്ക്. കാലവർഷം 1.5 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും 32% മഴക്കുറവ്. എല്ലാ ജില്ലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. കാലവർഷക്കാറ്റ് പൊതുവെ ദുർബലമായതിനാൽ മലയോര ജില്ലകളായ വയനാട്ടിലും ഇടുക്കിയിലും സാധാരണ ലഭിക്കേണ്ട മഴയിൽ പകുതി പോലും ലഭിച്ചില്ല. അതിവേഗ റെയിൽവേ പാതയ്ക്കായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനു വേണ്ടി ഇ ശ്രീധരൻ നൽകിയ ഇടക്കാല റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം. വിദഗ്ധ സമിതി ശുപാർശയെ തുടർന്നാണ് നടപടി. എന്നാൽ അതിവേഗ പാത സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ പഠനം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ 3 ദിവസത്തിനുള്ളിൽ ബ്രണ്ട് ക്രൂഡ് വിലയിൽ വിപെക്ക് $10 വർദ്ധിച്ചു. ബുധനാഴ്ച വില $86. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ വർഷങ്ങളോളം വിഹിതമടച്ച അംഗങ്ങളുടെ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകാൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാധ്യമായ നടപടികളെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ധനസെക്രട്ടറി ഏകോപനം നടത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സൗദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതസേന. വിമാനത്താവളത്തിൽ നിന്നുള്ള 11 സർവീസുകൾ റദ്ദാക്കി. ചൊവ്വാഴ്ച സമാനമായ രീതിയിൽ 10 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ 18 ദിവസമായി നിരാഹാരമിരിക്കുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളാകുന്നു. സോനം വാങ്ചുക്ക് വളരെ അവശനാണെന്നും 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ടീം അറിയിച്ചു. ക്ഷേത്രങ്ങളിലും പാരമ്പര്യം പിന്തുടരുന്ന ഭവനങ്ങളിലും ഇനി രാമായണശീലുകളുടെ നാളുകൾ. നാളെ മുതൽ August 17 വരെയാണ് മിക്ക ക്ഷേത്രങ്ങളിലും രാമായണ മാസാചരണം. ഇന്ന് ചടങ്ങുകൾ തുടങ്ങുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. മട്ടന്നൂർ നഗരസഭയുടെയും നഗരസഭാ ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിത്ത് അധ്യക്ഷനായി. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത കൊയിലി ആശുപത്രി മാനേജ്മെന്റിനെതിരെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് PK ഗംഗാധരൻ നായരെ നഴ്സുമാർ ഉപരോധിച്ചു. പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ അഞ്ജു തോമസ്, ഷാലു ജോർജ് എന്നീ നഴ്സുമാർക്ക് പരിക്കേറ്റു. ഇവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കലാശപ്പോരാട്ടം. 3rd സ്ഥാനത്തിനായുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. 2nd ഏകദിന മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡ്സിൽ വൈകിട്ട് 5:30. ആദ്യ കളി ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ബാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെർട്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ശാസ്ത്രവീഥിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശാസ്ത്രവീഥിയിൽ ഇന്ന് ചെമ്പോത്തിനെ കുറിച്ച് കൂടുതലറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: നമസ്കാരം. ഇന്ന് ചെമ്പോത്താണ് നമ്മുടെ കക്ഷി അല്ലെങ്കിൽ പക്ഷി. കാക്കലുക്കാണെങ്കിലും ഉപ്പനാള് കുക്കുവാണ്, അതായത് കുയിൽ വർഗം. പക്ഷേ ആരാൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് സ്കൂട്ടാവുന്ന കുയിലിൻ്റെ ആ പരാത സ്വഭാവം ഇവർക്കില്ല. ഏകപത്നി ഏകപതി വ്രതക്കാരും കൂടിയാണ് ചെമ്പോത്തുകൾ. കുയിലുകളെപ്പോലെയല്ല ഇവർ കൂടുണ്ടാക്കും, മക്കളെ നന്നായി പോറ്റുകയും ചെയ്യും. പക്ഷേ ഇവരുടെ കൂട് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുയിലിൻ്റെ കൂട്ടിലുള്ള അത്ഭുത വേരിനെക്കുറിച്ചിട്ടും അതിൻ്റെ

പ്രവർത്തകരുടെയും വലിയ സ്വപ്നം കൂടിയാണല്ലോ. ചലച്ചിത്രോത്സവം നടക്കുന്ന തിയേറ്ററിന്റെ വെളിയിലുള്ള ആ പറമ്പ് മുഴുവൻ ഉപ്പന്റെ ചിത്രങ്ങളും ഫ്ലക്സുകളും കൊണ്ട് നിറയുമാക്കാലോ. ഈ ചെമ്പൂത്തിന്റെ പറക്കലും കുറുകലും ഇല്ലാതെ ഒരു സിഗ്നേച്ചർ ഫിലിം ഒരു IFF കേക്കും പ്രതീക്ഷിക്കാനേ വയ്യ. നമുക്ക് ചെമ്പൂത്ത് വിശേഷങ്ങളിലേക്ക് പോകാം. പക്ഷി വിദഗ്ധരല്ലാത്തവർക്കും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന പക്ഷികളാണല്ലോ മയിലും കാക്കയും ഒക്കെ. അതുപോലെ ഒന്നാണ് ചെമ്പൂത്തും. ചെമ്പ് നിറച്ചിറകുള്ള ഒരു വലിയ കാക്കയായിട്ട് പലപ്പോഴും കുട്ടികൾ ഇതിനെ തെറ്റായിട്ട് പറയാറുണ്ട്. അത്രക്കുണ്ട് കാക്കയുമായിട്ട് ഇതിന് രൂപസാമ്യം. പക്ഷെ കാക്കയെപ്പോലെ ഉഷാറുള്ള ഒരു പെരുമാറ്റമല്ല ഈ പക്ഷിക്ക്. വെളിയിൽ വരാൻ മടിയുള്ള ഒളിഞ്ഞും പാത്തും കഴിയുന്ന ഒരു നാണം കുടുങ്ങിയ സ്വഭാവം. കാട്ടുപന്തകൾക്കും ഇലച്ചാർത്തുകൾക്കും ഇടയിൽ ഇരതേടി കഴിയാനാണ് ഇവർക്ക് ഇഷ്ടം. വെയിൽ പരക്കുന്ന സമയത്തും വൈകുന്നേരവുമാണ് കൂടുതലായിട്ട് സജീവമാകുക. വേണോ വേണ്ടയോ എന്നുള്ള ഒരു ശങ്കയോടുകൂടിയിട്ട് ഓരോ അടിയും ചിന്തിച്ച് ചിന്തിച്ചിട്ട് വെക്കുന്നത് പോലെയാണ് നമുക്ക് ഇവരുടെ നടത്തം കണ്ടാൽ തോന്നുക. നിലത്തിറങ്ങി നടന്നും മരക്കൊമ്പുകളിൽ നിന്നും അടുത്തയിലേക്ക് ചാടിയുമൊക്കെയാണ് സഞ്ചാരം. പറക്കുന്നത് തന്നെ വലിയ പ്രയാസപ്പെട്ട് എന്നുള്ളത് പോലെയാണ്. വലിയ ഉയരത്തിൽ പറക്കാറേയില്ല. പൂത്തിൻ്റെ ശരീര നിറവും ചെമ്പൻ ചിറകും രക്ത കണ്ണുകളും പരുക്കൻ സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിന് ചെമ്പോത്ത് എന്ന് പറയുന്ന പേര് കൊടുത്തത്. ആനയുമായി ഒരു ബന്ധവുമില്ലാതെ ആൻലയൻ ലേസ്വിങ് എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ ലാർവയ്ക്ക് നമ്മൾ കുഴിയാന എന്ന് പേരിട്ടവരാണ്. പിന്നെ ഈ ചെമ്പോത്ത് എന്ന പേരിലൊന്നും വലിയ പ്രശ്നമില്ല. കാക്കയേക്കാൾ ഇത്തിരി അലങ്കാരങ്ങൾ കൂടിയത് കൊണ്ടായിരിക്കും ഇതിന് ഈശ്വരൻ കാക്ക എന്നുള്ള ഒരു പേര് കൂടി ചില പ്രദേശങ്ങളിലുണ്ട്. സത്യത്തിൽ ഇവർക്ക് കാക്കയുമായിട്ട് ഒരു കുലബന്ധവുമില്ല. ഗ്രേറ്റിൽ കോക്കൽ എന്നും ക്രോഫെസൻറ്റു എന്നുമാണ് ഇവരുടെ ഇംഗ്ലീഷിലുള്ള പേര്. സെൻട്രോപ്പസ് സൈനൻസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. പ്രാദേശിക പ്രത്യേകതകൾ വെച്ചിട്ട് ഇതിന് 5 സബ്സ്പീഷീസുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ സബ്സ്പീഷീസുകളിലെ ചിലത് പൂർണ്ണമായിട്ടുള്ള സ്പീഷീസുകളാണ് എന്നുള്ള ചില വാദങ്ങളും ഉണ്ട്. പരോട്ടി, ഇന്റർമീഡിയസ്, ബുബുട്ടസ്, അനോണിമസ്, കാങ്കിയൻജെനിസിസ്, ഇങ്ങനെയാണ് 5 സബ്സ്പീഷീസുകൾ. ദി സെൻട്രോപ്പിയസ് സൈനൻസിസ് പരോട്ടി എന്ന് പറയുന്ന സബ്സ്പീഷീസിലാണ് നമ്മുടെ ഇവിടെയുള്ള ചെമ്പോത്തുകളെ വർഗീകരിച്ചിരിക്കുന്നത്. ഇവരുടെ അടിഭാഗത്ത് തിളങ്ങുന്ന ഇരുൾ നീലിമ ഉള്ളത് കൂടാതെ തലയും മുഖവും കഴുത്തും ഒക്കെ കുറച്ചുകൂടി ബ്രൗൺ നിറമുള്ളതും കൂടിയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെമ്പോത്തിന്റെ കൊക്ക് മുതൽ വാലറ്റം വരെ 48 സെന്റിമീറ്റർ നീളമുണ്ടാവും. 225 ഗ്രാം മുതൽ 400 ഗ്രാം വരെ ഭാരവും ഉണ്ടാവും. വാൽ നല്ല നീളമുള്ളതും വീതിയുള്ളതുമാണ്. കാകരൂപികളാണെങ്കിലും ഇവർ കുയിലുകളുടെ വർഗത്തിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞല്ലോ. അതായത് ഇവർ കുക്കുലിയുടെ കുടുംബക്കാരാണ്. പക്ഷെ ആരാൻ്റെ കൂട്ടിൽ മുട്ടിയിട്ട് സ്കൂട്ടായി അവരെ കൊണ്ട് ആ കുഞ്ഞിനെ പോറ്റുന്ന ആ ഒരു കുയിലുവർഗ്ഗക്കാരുടെ പരാത സ്വഭാവം ചെമ്പോത്തിനില്ല. കൂട് കെട്ടി അതിൽ മുട്ടയിട്ട് അച്ഛനും അമ്മയും കൂടി തീറ്റ തേടി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തി സംരക്ഷിക്കുന്ന മര്യാദക്കാരാണ് ചെമ്പോത്തുകൾ. രൂപത്തിൽ മാത്രമല്ല ശബ്ദം, സ്വഭാവം, ജീവിത രീതി ഇതിലൊന്നും നമ്മുടെ ഇവിടെയുള്ള മറ്റു കുയിലുകളുമായിട്ട് ചെമ്പോത്തുകൾക്ക് ഒരു സാമ്യവും ഇല്ലതാനും. കുയിലുകൾ സാധാരണയായിട്ട് മണ്ണിലിറങ്ങാൻ മടിയുള്ള പക്ഷികളാണ്. ചെമ്പോത്തുകൾ അങ്ങനെയല്ല. പക്ഷെ എന്തായാലും എപ്പോഴും ഒരു ഉഷാറ് കുറഞ്ഞ മൂടാണ് ഇവർക്ക്. കാലുകളൊക്കെ പതുക്കെ ഓരോ അടിയായിട്ട് ചിന്തിച്ച് എടുത്തു വെച്ച് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ തോന്നും ഇയാൾക്ക് ഒരു തിരക്കുമില്ല എന്ന്. നിലത്ത് നടന്നും മരങ്ങളിൽ അധികം ഉയരമില്ലാത്ത കൊമ്പുകളിലൊക്കെ തത്തിപ്പിടിച്ച് കയറിയും ഒക്കെയാണ് കാര്യമായിട്ടുള്ള ഭക്ഷണ അന്വേഷണം. മരത്തിൻ്റെ താഴെ കൊമ്പുകളിൽ നിന്നും പതുക്കെ മുകളിലോട്ട് പിടിച്ചു കയറുന്നതുപോലെ കയറിപ്പോവുകയാണ് ചെയ്യുക. എന്നിട്ട് മുകളിലെത്തിയാൽ കീഴോട്ട് വീഴുകയാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ആലസ പറക്കലാണ് ഉണ്ടാകുക. ഇടക്ക് ചിറകുകൾ വിടർത്തി പിടിച്ച് വെയിൽ കായുന്ന ശീലമുണ്ട് ഇവർക്ക്. പലതരം പ്രാണികൾ, പുഴുക്കൾ, ഓന്ത്, അരണ, പാമ്പുകൾ, ഒച്ചുകൾ, പറക്കമുറ്റാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ, പക്ഷിക്കൂടുകളിലെ മുട്ടകൾ ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം. പഴങ്ങളും വിത്തുകളും കിട്ടിയാൽ കഴിക്കും. വിഷച്ചെടിയായ മഞ്ഞ അരളിയുടെ കായകൾ ഇവ ഭക്ഷിക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ പനങ്കായകളുടെ മാംസള ഭാഗങ്ങളൊക്കെ തിന്ന് നശിപ്പിക്കുന്നതിനാൽ എണ്ണപ്പനത്തോട്ടങ്ങളിൽ ഇവർ വലിയ ശല്യക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടക്കിടക്ക് ഇവർ ഗൂപ് ഗൂപ് എന്ന ശബ്ദം ഉണ്ടാക്കും. ഇണചേരൽ കാലമാകുമ്പോഴേക്ക് കുറച്ചുകൂടി മാധുര്യമുള്ള ഗൂം ഗൂം എന്ന ശബ്ദമാണ് ഉണ്ടാക്കുക. അടുത്തുള്ള ചെമ്പോത്തുകൾ ഈ ശബ്ദം ഏറ്റുപിടിക്കുന്നത് കേൾക്കാം. ഈ ശബ്ദം ഉണ്ടാക്കുന്നതിൽ നിന്നായിരിക്കും ഇവർക്ക് ഉപ്പൻ എന്നുള്ള പേര് ലഭിച്ചത്. ഇത് കൂടാതെ ചിലപ്പോൾ മണ്ണാത്തിപ്പുള്ളിനെ പോലെ ചീറ്റുന്ന ഒരു ശബ്ദവും ക്വാക്ക് എന്ന ശബ്ദവും ഒക്കെ ഇവർ ഉണ്ടാക്കും. ചിലപ്പോൾ സൈക്കിൾ ട്യൂബിൽ നിന്നും കാറ്റഴിച്ചു വിടുമ്പോഴുണ്ടാകുന്ന പിഷ്ക്യൂ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അതും ഇവർ ഉണ്ടാക്കും. ചെമ്പോത്തിന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമായി വരുമ്പോൾ ചെറർ എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഉണ്ടാക്കുക. കാഴ്ചയിൽ ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ തന്നെയാണെങ്കിലും പെൺപക്ഷികൾക്ക് അല്പം വലിപ്പ കൂടുതലുണ്ടാവും. തൊണ്ടക്ക് ദ്വാരമുള്ളതിനാൽ വേഴാമ്പലുകൾക്ക് മഴ പെയ്യുമ്പോഴുള്ള ആ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം പണ്ടേ ഉണ്ടായിരുന്നല്ലോ. അനന്തമായ കാത്തിരിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ എന്ന ഒരു കാവ്യസങ്കല്പം നമ്മുടെ മലയാള ഭാഷയിൽ പലരും പല എഴുത്തുകാരും ഉപയോഗിക്കാറുണ്ട്. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചുപോയി എന്ന് പഴയ സിനിമാ പാട്ടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം കവികൾക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ഉയരമുള്ള മരക്കൊമ്പുകളിൽ രാത്രി ഇരുന്ന് ഉറങ്ങുകയും നിലാവുള്ളപ്പോൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചെമ്പൂത്തിനെ പറ്റിയിട്ടും ഇത്തരത്തിലുള്ള മായിക അത്ഭുത വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും പല ഭാഷകളിലും പല ദേശങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ ചെമ്പോത്ത് നിലാവ് കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം പല നാടുകളിലും ഉണ്ട്.

0: ശിവതാണ്ഡവ സ്തുതിയിൽ കാളിദാസൻ നിലാവിനെ പാനം ചെയ്യുന്ന ചകോരബന്ധുവായിട്ടുള്ള ശിവജടയിലൊളിച്ച ചന്ദ്രനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ചന്ദ്രികയും വിരഹപ്രണയവും തമ്മിൽ നല്ല യോജിപ്പുള്ളതിനാൽ തന്നെ ഈ ചകോരം എന്ന സംസ്കൃത വാക്ക് കവികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൻ്റെ ചിഹ്നമായി മാറുകയും ചെയ്തു. ചന്ദ്രകിരണത്തിനും ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ, അവയുടെ മൗനത്തിൽ കൂടണയും അനുഭവ സ്നേഹത്തിൻ അർത്ഥങ്ങൾ, അവ നീല നികുഞ്ചത്തിൽ മയങ്ങും എന്നുമൊക്കെ ആർ കെ ദാമോദരൻ മാഷ് എഴുതിയത് നമ്മൾ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമ ചകോരി ചകോരി എന്ന് പി ഭാസ്കരൻ മാഷും ചകോരത്തെ നിലാവുണ്ടുന്ന കാൽപ്പനിക ബിംബമായിട്ട് തന്നെയാണ് മലയാളികൾക്ക് പകർന്നു തന്നിട്ടുള്ളത്. കാൽനൂറ്റാണ്ടു മുമ്പ് കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം ആരംഭിച്ചതോടുകൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചകോരത്തിൻ്റെ ശുക്രദശ ആരംഭിച്ചതെന്നാണ് എനിക്ക് തോന്നാറ്. സുവർണ ചകോരവും രജത ചകോരവും ഒക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പദമായിട്ട് മാറി. ജൂറി തെരഞ്ഞെടുത്തതും പ്രേക്ഷകർ തെരഞ്ഞെടുത്തതുമായിട്ടുള്ള മികച്ച സിനിമകൾക്ക്, മികച്ച നവാഗത സംവിധായകനും ഒക്കെ നൽകുന്ന പുരസ്കാരങ്ങൾക്ക് ഈ പേരാണ് നൽകിയത്. തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു ദൃശ്യത്തോടൊപ്പം ഒരു ഉപ്പനും പറക്കണം എന്നത് IFFK സിഗ്നേച്ചർ ഫിലിമിലെ മസ്റ്റായി. അതായത് IFFK എത്തുന്ന ഏത് ഡെലിഗേറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഉപ്പനെ കാണാതെയോ അതിൻ്റെ ശബ്ദം കേൾക്കാതെയോ തിരിച്ചു പോവുക എന്നത് അസാധ്യമാണ്. പ്രണയകാവ്യ ഭാവനക്കൊക്കെ ഒരു കുറവില്ലെങ്കിലും ഉപ്പന്മാരുടെ ചുവന്ന കണ്ണുകൾ കാണുമ്പോഴും ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും. ചില കഥകളി വേഷങ്ങളിൽ ചുണ്ടപ്പൂ സത്ത് കണ്ണിലെഴുതിയിട്ട് ചുവപ്പിച്ച കണ്ണുള്ള കളിക്കാരെ പോലെയും സിനിമയിൽ മദ്യപിച്ചലറുന്ന കണ്ണിൽ ചൊരയില്ലാത്ത വില്ലൻ കഥാപാത്രത്തിൻ്റെ കണ്ണുകൾ പോലെയും ഒക്കെയാണ് ഈ കണ്ണുകൾ കണ്ടാൽ തോന്നുക. ഐറിസിൽ നിക്ഷേപിക്കപ്പെടുന്ന ടെറിഡിൻസ്, പ്യൂരിൻസ്, കരോറ്റിനോയിഡുകൾ തുടങ്ങിയ പിഗ്മെൻറ്റുകളിൽ പ്രകാശം തട്ടുമ്പോഴാണ് ഇവർക്ക് ചുവന്ന കണ്ണുകളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കണ്ണ് വിളറിയ കറുപ്പ് നിറമായിരിക്കും. പ്രായമാകുമ്പോൾ മാത്രമാണ് ഇവർ ചെങ്കണ്ണന്മാരായിട്ട് മാറുന്നത്. അവയുടെ തലയിലും അടിവയറിലുമൊക്കെ കുത്തുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ ഒറ്റക്ക് നടക്കാനാണ് ചെമ്പൂത്തുകൾക്ക് ഇഷ്ടം. മൺസൂണിനോട് ചേർന്നാണ് തെക്കേ ഇന്ത്യയിലൊക്കെ ഇവരുടെ ഇണചേരൽ കാലം. ഒരു ഇണയുമായിട്ട് മാത്രം ചേരുന്ന ഒരു മോണോഗാമസ് സ്വഭാവമുള്ളവരാണ് ഇവർ എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഈ ബന്ധം അടുത്ത സീസൺ വരെയും തുടരും. പെൺചെമ്പൂത്തിൻ്റെ പുറകെ നടന്നും ഓടിച്ചും ഒക്കെയുള്ള ചില പ്രണയചേഷ്ടകൾ, മരംചുറ്റി പ്രണയങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതും കൂടാതെ ഇണക്കിഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് സമർപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചില സ്വഭാവവും ആൺ ചെമ്പൂത്തുകൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്. പെൺപക്ഷി നീളം വാലുകൾ നിലത്തോട് ചേർത്ത് വെച്ച് ചിറകുകൾ അയച്ച് പരത്തി ഇണചേരാനുള്ള സമ്മതം പ്രകടിപ്പിക്കും. കുയിൽ വർഗ്ഗക്കാരാണെങ്കിലും ഇവർ സ്വന്തമായിട്ട് കൂടുണ്ടാക്കുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ആൺപക്ഷിയാണ് കൂട് പണിയുന്നതിലെ മുഖ്യ ജോലിയും ചെയ്യുന്നത്. ചുള്ളിക്കമ്പുകളും ഓലക്കീറുകളും ഒക്കെ ചേർത്ത് ചുരുട്ടിയ ഒരു അണ്ഡാകൃതിയിലുള്ള ഒരു ബോള് പോലെയുള്ളതാണ് ഇവരുടെ കൂടുകൾ. കൂടിൻ്റെ ഒരു വശത്ത് വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമുണ്ടാവും. ഇലകൾക്കിടയിൽ പെട്ടെന്നൊന്നും ഈ കൂട് കണ്ണിൽപ്പെടില്ല. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഇത് പണിയുക. ചുറ്റുമുള്ള പച്ച ഇലകളും ഒന്നും മുറിക്കാതെ കൂടിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടാവും. അധികം ഉയരമില്ലാതെ മരങ്ങളിലോ ചെറിയ തെങ്ങുകളിലോ മുളങ്കാടുകളിലോ ഒക്കെയാണ് ഇവ കൂടൊരുക്കുക. കൂട്ടിൽ മങ്ങിയ വെള്ളനിറമുള്ള മൂന്നോ നാലോ മുട്ടകളുണ്ടാവും. മുട്ട വിരിയാൻ 15-16 ദിവസമെടുക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടിക്കൊണ്ടുവന്ന് തീറ്റുന്നത്. പലതരം അന്ധവിശ്വാസങ്ങൾ ഈ പക്ഷിയെ കുറിച്ചിട്ട് പല നാടുകളിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇവയുണ്ടാക്കുന്ന ശബ്ദം പലപ്പോഴും ഒരു അപശകുനമായിട്ടാണ് പല ജനതകളും കണക്കാക്കുന്നത്. ആത്മാവുകളുടെ വിളിയായിട്ട് കരുതി പലരും ഭയക്കാറുണ്ട്. ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചാകോരാതി പക്ഷികളെ കോലാഹലം കേട്ടു കൊണ്ടു വീനർ ഗളിച്ചു എന്നാണല്ലോ രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ദരിദ്ര കുചേലൻ തൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണനെ തേടിയുള്ള യാത്ര പുറപ്പെടുന്നതിനെ വിവരിക്കുന്നത്. അതായത് അപ്പോൾ കണ്ട ശകുനം ചകോര പക്ഷിയായിരുന്നു എന്ന്. കൃഷ്ണനെ കണ്ട് തിരിച്ചെത്തിയ കുചേലൻ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു കൊട്ടാരമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതായത് ഐശ്വര്യം വന്നു മൂടി. അതിനാൽ യാത്രയിൽ ഉപ്പനെ കാണുന്നത് ശുഭസൂചനയായിട്ടാണ് പലരും കരുതുന്നത്. ഇതുപോലെ പല നാടുകളിലും പ്രചരിച്ച ഒരു അത്ഭുതമായിക കഥയാണ് നീലക്കൊടുവേലിയുടെ കഥ. ഷാജിപ്പാപ്പൻ്റെ ആട് സിനിമയിൽ നമ്മൾ കാണുന്ന നീലക്കൊടുവേലി തേടിയിട്ടുള്ള അന്വേഷണം എന്നൊരു കഥയല്ല. സമാനമായിട്ടുള്ള സർപ്പ മാണിക്യം തേടിയിട്ട് ആൾക്കാർ ഇപ്പോഴും കാശ് കൊടുക്കാറുണ്ട്, പറ്റിക്കപ്പെടാറുണ്ട്. അതായത് നീലക്കൊടുവേലി പോലെ ഒരു അത്ഭുത കഴിവുകളുള്ള ഒരു സസ്യം ഉണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്ഭുത സസ്യമാണ് നീലക്കൊടുവേലി എന്നും അത് തിരിച്ചറിയാൻ പറ്റുന്ന ഏക ജീവി ഭൂമിയിൽ അത് ചെമ്പോത്താണ് എന്നും ആളുകൾ വിശ്വസിക്കുന്നു. നീലക്കൊടുവേലിക്ക് ഇരുട്ടിലും സ്വയം പ്രകാശിക്കാൻ കഴിയുമത്രേ. നീലക്കൊടുവേലി കയ്യിൽ കരുതുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. ഇരുമ്പിനെ പോലും ഒരു നിമിഷം കൊണ്ട് വെള്ളം പോലെയാക്കി ഉരുക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സേഫും ആർക്കും ഒരു നീലക്കൊടുവേലി ഉണ്ടെങ്കിൽ തുറക്കാമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ നീലക്കൊടുവേലി എന്ന് പറയുന്ന അത്ഭുത സസ്യം തേടിയിട്ടുള്ള യാത്രകൾ പലപ്പോഴും പല നാടുകളിലും പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്നാമത്തെ ടാസ്ക് ഉപ്പൻ്റെ കൂട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല എന്നാണ് പലരും കരുതുന്നത്. ആർക്കും കണ്ടെത്താനാകില്ലത്രേ ഉപ്പൻ്റെ കൂട്. അത്രമാത്രം നിഗൂഢമായിട്ടാണ് ഉപ്പൻ കൂട് പണിയുക എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. കൂട് കണ്ടെത്തിയാൽ പിന്നെ ഉപ്പനെ കൊണ്ട് നീലക്കൊടുവേലി അവിടെ എത്തിക്കലാണ് അടുത്ത പണി. അതിനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൻ്റെ മുട്ടകൾ എടുത്തിട്ട് കുലുക്കിയ ശേഷം തിരിച്ചു വെക്കും. അത് പിന്നെ വിരിയില്ല. തൻ്റെ മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് അതിന് പരിഹാരമായിട്ടുള്ള നീലക്കൊടുവേലി തേടി ഉപ്പ പോയിക്കൊള്ളും. നീലക്കൊടുവേലി കൊണ്ടുവന്ന് മുട്ട വിരിയിക്കും. അപ്പോൾ കൂടൊഴിഞ്ഞാൽ ആ നീലക്കൊടുവേലി നമുക്ക് പോയിട്ട് എടുത്താൽ മതിയല്ലോ, പണി തീർന്നു. കൂടെടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നീലക്കൊടുവേലി മാത്രം ഒഴുക്കിനെതിരെ പതുക്കെ നീങ്ങുന്നുണ്ടാവും. ഇത് ഇങ്ങനെ എടുത്താൽ മതി. ഇതുകൂടാതെ വേറൊരു രസികം കഥയും കൂടിയുണ്ട്. ഉപ്പൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് അതിൻ്റെ കാലുകളിൽ ഇരുമ്പിൻ്റെ നൂൽക്കമ്പി കൊണ്ടോ അല്ലെങ്കിൽ ചങ്ങല കൊണ്ടോ കെട്ടിവെക്കുക. നീലക്കൊടുവേലിക്കൊന്നും കടുമയല്ലോ, അതുകൊണ്ട് ഉപ്പൻ ഉടനെ തന്നെ നീലക്കൊടുവേലിക്കായിട്ട് പാറിപ്പോയിക്കൊള്ളും. നീലക്കൊടുവേലി കൊണ്ടുവന്ന് അതുകൊണ്ട് ഈ ഇരുമ്പിനെ ഉരുക്കി അതിൻ്റെ കുഞ്ഞിൻ്റെ കാലുകൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നീലക്കൊടുവേലി അവിടെ വെറുതെ ഇടുമല്ലോ, അത് നമ്മൾ പോയി എടുത്താൽ മതി. വളരെ സിമ്പിൾ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയ അലങ്കാര ചെടിയായ പ്ലംബാഗോ ഓറിക്കുലേറ്റ എന്ന് പറയുന്ന ഒരു സസ്യത്തെ നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ട് പല നഴ്സറിക്കാരും വിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരെടുത്തിട്ട് ഇരുമ്പുരുക്കാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഇതൊരു മിത്ത് മാത്രമാണ്. തേനും വയമ്പും നാവിൽ തൂകുന്ന വാനമ്പാടിയോട് നീലഗിരിക്കുന്നിൻ മേലെ നീലക്കൊടുവേലി പൂത്തതായിട്ട് പറയുന്ന പാട്ടിലെ വാനമ്പാടി എന്തായാലും ഉപ്പനല്ല. നീലഗിരിക്കുന്നിൽ ഇത്തരത്തിലുള്ള അത്ഭുതമായിക കഴിവുള്ള ഒരു നീലക്കൊടുവേലിയുമില്ല. ചെമ്പൂത്തിൻ്റെ മാംസം ക്ഷയരോഗത്തിന് ഔഷധമാണെന്ന് കരുതിയിട്ട് പല നാട്ടു ചികിത്സകരും പണ്ട് ഉപയോഗിച്ചിരുന്നു. പാവം പക്ഷികൾ ചത്തതല്ലാതെ ഏത് ക്ഷയരോഗവും മാറിയതായിട്ട് ഒരു തെളിവുമില്ല. ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്നത് വരെ ഈ രാജേഷ്മാവ് എന്നൊക്കെ നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ഈ രോഗം കൊണ്ട് എത്രയോ പ്രമുഖർ രാജാക്കന്മാർ ഒക്കെയാണ് മരിച്ചുപോയത്. പുതുതായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നാട്ടിലെ ഫെസൻ്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണെന്ന് കരുതിയിട്ട് ഇതിനെ വേട്ടയാടി തിന്നിരുന്നു. ചെകുത്താൻ രുചിയുള്ള മാംസം എന്ന് പരാതി പറഞ്ഞുള്ള ഇരട്ടപ്പേരാണ് ഗ്രിഫ്സ് ഫെസൻ്റ് എന്നത്. പലരും ഇപ്പോഴും തമാശക്ക് ഇതിനെ വേട്ടയാടി കൊല്ലാറുണ്ട്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ചെമ്പോത്തുകളുള്ളത്. IUCN റെഡ് ലിസ്റ്റിൽ അത്ര ആശങ്കാജനകമല്ലാത്ത വിഭാഗങ്ങളിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: ചെമ്പോത്തിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിംഗ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ദേശീയഗീതം വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. കർക്കിടക മാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിംഗ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ജിംഗിൽ പ്രധാനമന്ത്രി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന മോദി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ കാൻഡ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂർ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെയാണ് നവീകരിച്ചത്. 3 വർഷം കൊണ്ട് 26 കോടിയോളം രൂപ ചെലവിട്ടാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാർക്ക് അത്യാധുനിക രീതിയിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, നവീകരിച്ച പ്ലാറ്റ്ഫോമുകൾ, വിപുലമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം നവീകരിച്ച സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുന്നതിന് റെയിൽവേ മന്ത്രാലയം IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി. യാത്രക്കാർക്ക് എല്ലാ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത പരിശോധിക്കാവുന്നതോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ ചെക്കൗട്ട് ചെയ്യാനും സാധിക്കും. കൂടാതെ വെബ്സൈറ്റിലെ അനാവശ്യ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, മിന്നിമറയുന്ന ഗ്രാഫിക്സുകൾ ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയാണ് ബീറ്റ പതിപ്പ് പുറത്തിറക്കിയത്. യാത്രക്കാരുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനാൽ പുതിയ പതിപ്പിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും. പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്ര രഥയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പ്രശംസിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിന്റെ കാലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് രഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. ധനമന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പുതുക്കിയ നിരക്കുകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയഗീതം വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറി. വന്ദേമാതരം ഇന്ത്യൻ തിയേറ്ററുകളിലൂടെയുള്ള ദേശഭക്തിയുടെ ആത്മാവ് എന്ന പ്രമേയത്തിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക അവതരണമായി ബിയോണ്ട് ദി ലിബറേഷൻ എന്ന നാടകം അരങ്ങേറി. രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ഈ മാസം 20 മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 30 കോടിയാണ് ഒന്നാം സമ്മാനം. നേരത്തെ 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. 500 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26. എറണാകുളം കിഴക്കമ്പലം പരിയത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത വീടുകൾക്ക് മന്ത്രി റോജി എം ജോൺ തറക്കല്ലിട്ടു. എത്രയും വേഗത്തിൽ പറഞ്ഞ സമയത്തിനു മുമ്പ് വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയാക്കാൻ കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എം പിയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ എം പിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. എം പി ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിദ്യാ ബാലകൃഷ്ണൻ എം എൽ എയും എം പിമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാഗോസ് എന്നിവരെയും ഫോണിൽ ബന്ധപ്പെട്ടതെന്ന് എം പിയുടെ ഓഫീസ് പോലീസ് മേധാവിക്കും വയനാട് എസ് പിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കെ എസ് യുവിനെ മോശമായി പറഞ്ഞില്ലെന്നും അത്തരത്തിൽ വ്യാഖ്യാനം നൽകേണ്ടെന്നും ചാണ്ടി ഉമ്മൻ എം എൽ എ തൃശൂരിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയിട്ടില്ലെന്നും കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നതെന്നും ചാണ്ടി ഉമ്മൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കിടക മാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5 തുറക്കും. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നട തുറക്കുന്ന ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. കർക്കിടകം ഒന്നായ നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ. യാത്രാ സൗകര്യം ഒരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി 55 ബസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 2 പുലർച്ചെ അർജന്റീന 1-2 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീട പോരാട്ടം ഉറപ്പിച്ചത്. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന കഴിഞ്ഞ 2 നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90,91,00,000 രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: 2 നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. June 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റ രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1 കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5 താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ബില്ലുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 45 മില്ലുകളാണ് ജില്ലയിൽ നിന്ന് നെല്ല് സംഭരിച്ചത്.
0: കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. നോക്കുവിദ്യ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു അവർ. അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളിക്ക് സമീപം ഇന്നലെ രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 മരിച്ചു. കോന്നി മാങ്ങാരം സ്വദേശി മധു, തട്ട സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,080 രൂപയായി. 13,135 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. കർക്കിടക മാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളൊരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
4: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻറ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനങ്ങളുടെ നേരമാണ്. ഒരു മണിയായി ഇതേ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് വായിക്കാം. അതിനു മുന്നേ വാട്സ്ആപ്പ് നമ്പർ പറയാം, 9037008960. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അറിയിക്കുക, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക, നിങ്ങളുടെ പേരും ഒപ്പം ചേർക്കുക. ആദ്യം നമ്മൾ വായിക്കുന്നത് ഒരു സിംഗർ ഷൈജുവേട്ടൻ അയച്ച മെസ്സേജ് ആണ്. ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലെ ഇരുളൻ മഹാനിദ്രയിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഉണ്ട്. പ്രീത, ഉഷ, സരസ്വതി എന്നിവർ തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചു തരാം. സിംഗർ ഷൈജു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പാട്ടൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ആള് പാട്ടൊന്നും പാടിത്തന്നിട്ടില്ല. അടുത്ത തവണ ഒരു മനോഹരമായ പാട്ടോട് കൂടിയിട്ട് സന്ദേശം അയക്കുന്ന വിചാരിക്കുന്നു. ഇപ്പൊ നമുക്ക് ചോദിച്ച പാട്ട് കേൾക്കാം.

0: നിത്യസത്യം.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്ത മെസ്സേജ് അയച്ചത് വൈജുവേട്ടനാണ് കായലൂരിൽ നിന്നും. അദ്ദേഹം വോയിസ് മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. ഒരുപാട് തവണ ലൈവിലേക്ക് വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സന്ദേശഗാനങ്ങളിലേക്ക് മെസ്സേജ് അയച്ചത്. ഇതിലൂടെയെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. ആവശ്യപ്പെട്ടത് ചന്ദ്രകളഭം എന്ന് തുടങ്ങുന്ന ഗാനമാണ്, കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിൽ നിന്നും.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
5: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്ത സന്ദേശം അയച്ചത് ചാവശ്ശേരിയിൽ നിന്നും വിചിത്രയാണ്. ഇന്ന് എന്റെ മക്കൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരും ചോദിച്ചു. തീർച്ചയായിട്ടും വെച്ചുതരാം.

കൺഗ്രാറ്റുലേഷൻസ് മിസ് അനിത മേനോൻ. ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, കളമൊഴി കാറ്റുണരും എന്നാണ് തുടങ്ങുന്നത്. മക്കൾക്കൊക്കെ പണ്ടുമുതലേ കേൾപ്പിച്ചു കൊടുക്കാറുള്ള പാട്ടുകളിൽ ഒന്നാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഈ അതിമനോഹര ഗാനം നമുക്ക് കേൾപ്പിക്കാം.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9037008960. ഇതിലേക്ക് നിങ്ങളുടെ പേര്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം സന്ദേശം അയക്കാൻ. അടുത്തതായി ദേവിജി അയച്ച ഒരു മെസ്സേജ് നമുക്ക് വായിക്കാം. കൂത്തുപറമ്പ് നിന്നും. ആളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പന്തയക്കോഴി എന്ന സിനിമയിൽ ലൈലക്കോഴിയും എന്ന ഗാനം വെച്ചിരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാം, പക്ഷെ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും റേഡിയോ മലബാറും വിഷസ് അറിയിച്ചു എന്ന് പറയുക. പാട്ടി കേൾക്കാം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ, മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി നമുക്ക് വായിക്കാം ബ്ലാത്തൂരിൽ നിന്നും ജീജ ചേച്ചി അയച്ച ഒരു സന്ദേശം. ഈ പേര് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് മെസ്സേജ് അയച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ റേഡിയോ മലബാർ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എൻ്റെ മകൾ അലങ്കൃതയുടെ പിറന്നാളാണ്. അവൾ മംഗലാപുരം BSc നഴ്സിംഗിന് പഠിക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട കീർത്തി ചക്ര എന്ന സിനിമയിലേ മുകിലെ മുകിലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുവരോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. അലങ്കൃതയോട് ഞങ്ങളുടെ വകയും ബർത്ത്ഡേ വിഷസ് അറിയിച്ചതായിട്ട് പറയണം. മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ഇത്, അതുകൊണ്ട് ഈ ഗാനം തന്നെ വെച്ചേരണേന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഗാനം തന്നെ വെച്ചേരാം, ആസ്വദിച്ചോളൂ.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഉച്ചനേരത്തെ പാട്ടുപെട്ടി സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. അടുത്തതായി കിണവക്കിൽ നിന്നും ജിജേഷേട്ടൻ അയച്ച ഒരു സന്ദേശം. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് സന്ദേശം അയക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ റേഡിയോ മലബാറിലേക്ക് ആദ്യമായി മെസ്സേജ് അയക്കുന്ന, ആദ്യമായി വിളിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ ഫാമിലിയിൽ ചേർത്ത് നിർത്തുകയാണ്. ജിജേഷേട്ടൻ ഭാര്യ സ്മേരയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചത്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം കർമ്മയോഗി എന്ന സിനിമയിലുണ്ട്. രഞ്ജിത് ഗോവിന്ദ്, ചിന്മയ ശ്രീപാദ എന്നിവർ ചേർന്നാണ് പാടിയിട്ടുള്ളത്. ഗാനം മലർമഞ്ചരിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ സ്മേര ചേച്ചിയോട് ഞങ്ങളുടെ വക പ്രത്യേക ബർത്ത്ഡേ വിഷസ് അറിയിച്ചതായിട്ട് പറയണം. അപ്പം ഈ പാട്ട് കൂടെ കേൾക്കാം.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95.

0: 47 മറ്റൊരു നമ്പർ 94 96 66 66 46.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
3: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനങ്ങൾ തുടരുന്നു. മെസ്സേജ് അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9037008960. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ സന്ദേശം അയക്കേണ്ടത്. അടുത്തതായി നമ്മൾ വായിക്കുന്നത് പാട്ടിത്ത് നിന്നും നിഷചേച്ചി അയച്ച ഒരു സന്ദേശമാണ്. എനിക്ക് ഇന്നത്തെ സന്ദേശഗാനങ്ങളിൽ കൂടെ 2024 പുറത്തിറങ്ങിയ കുറിഞ്ഞി എന്ന സിനിമയിലെ കാടകമേ കണ്ണടയ്ക്കൂ എന്ന ഗാനം കേൾപ്പിച്ചിരുമോ എന്നാണ് ചോദിച്ചത്. ഈ പാട്ട് നല്ല ഭംഗിയാണ് കേൾക്കാൻ, എന്നാൽ അധികം ഒന്നും കേൾക്കാറില്ല, അതുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചി ആവശ്യപ്പെട്ട ഗാനം കുറിഞ്ഞി എന്ന സിനിമയിൽ നിന്നും നമുക്ക് കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി ചിന്മയ അയച്ച ഒരു സന്ദേശം ശിവപുരത്തു നിന്നും. ഇന്ന് രതിനിർവേദം എന്ന സിനിമയിലെ ചെമ്പകപ്പൂ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചിരുവെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ദിയ, നമിത എന്നിവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചിന്മയക്കുട്ടി ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം കേൾക്കാം ഇപ്പോൾ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി നമ്മൾ വായിക്കുന്നത് അഞ്ചരക്കണ്ടിയിൽ നിന്നും ഹരിദാസ് ഏട്ടൻ അയച്ച സന്ദേശമാണ്. ഇന്ന് എനിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചിരുന്നാണ് ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. പൊതുവെ അധികം കേൾക്കാതെ ഒരു പാട്ടാണിത്. ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. ഇതിലെ സുജാത മോഹൻ പാടിയിട്ടുള്ള അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ് എന്ന ഗാനമാണത്. ഇത് പാട്ടിഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഹരിദാസ് ഏട്ടന് വേണ്ടിയിട്ടും ഒപ്പം പാട്ടിഷ്ടപ്പെടുന്ന റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിൽ നിന്നും മുല്ലനെഴിയാണ് വരികൾ എഴുതിയത്, ജോൺസൺ മാഷാണ് ഈണം കൊടുത്തത്.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ ഏകദേശം പൂർത്തിയാവാൻ പോവാണ്. ഒരു മെസ്സേജ് കൂടെ വായിക്കാനുള്ള സമയമുണ്ട് നമുക്ക്. എളയാവൂരിൽ നിന്നും സജീഷ് അയച്ചതാണ്. സജീഷേട്ടന്റെ സന്ദേശം വായിക്കാൻ നമുക്ക്. ഞാനിവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യാണ്. പലപ്പോഴും സമയം കിട്ടുമ്പോൾ റേഡിയോ മലബാർ കേൾക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉച്ചനേരത്താണ് കേൾക്കാൻ സാധിക്കാറ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കേൾക്കുന്ന പരിപാടികള് ഇഷ്ടഗാനങ്ങളും സന്ദേശഗാനങ്ങളും ഒക്കെയാണ്. ഇന്ന് എനിക്ക് കേൾക്കേണ്ടത് വാമനപുരം ബസ് റൂട്ട് എന്ന സിനിമയിലെ നിറഗോപിക്കുറിചാർത്തി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. നല്ല പാട്ടല്ലേ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല പാട്ടാണ്, കേട്ടിരിക്കാൻ രസമുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, സഞ്ജീവ് ലാൽ ഈണം കൊടുത്ത്, യേശുദാസിന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ഈ പാട്ട് കേട്ടത്. ഇപ്പൊ ഒന്നുകൂടെ ആ ഗന്ധർവ ശബ്ദത്തിലൂടെ സജയ് ഷേട്ടന് വേണ്ടി ആ പാട്ട് കേൾക്കാം അല്ലേ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മണിക്കൂർ നമ്മളിത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അവയെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തുടർന്നും ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കെട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുരസ്വരം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

തീർക്കുകയായി. കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി. കടൽ തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി. കാവൽ മാടങ്ങളിൽ കളിവിളക്കുകൾ തെളിയുകയായി. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം!

മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനുകളെ തഴുകും തെന്നലേ. ഭൂമി ഗീതമേ, യാത്ര പോയവരെ എങ്ങാൻ കണ്ടുവോ? ഈ കാത്തിരിപ്പിന്റെ ഗൽഗതം അവരുൾക്കൊണ്ടുവോ? കണ്ടുവോ? അവരെ കണ്ടുവോ?

അവരുടെ കണ്ണുകളിൽ ഭാഗ്യധാരകൾ ഉദിച്ചിരുന്നുവോ? അവരുടെ മൗനത്തിൽ സാഗരമൊളിച്ചിരുന്നുവോ? പിരിയുന്നവർക്കെല്ലാം യാത്രാമൊഴി, പോയി വരൂ, പോയി വരൂ. വരുന്നവർക്കെല്ലാം സ്വാഗതം, സ്വാഗതം.

കാണുന്നു ജ്ഞാനികൾ, ഞങ്ങൾ കായ് പൊരുതുന്നു നേതാക്കൾ. തളരുമ്പോൾ ഒരു തുള്ളി ദാഹനീർ മാത്രം തരുവാനാരും കനിഞ്ഞില്ല.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: പാമ്പുണ്ടായിരിക്കും.
1: പാമ്പുണ്ട്, ഇവന് മണം കൊണ്ടറിയും.
0: ഞാനേ ഇളക്കി വിടാം.
1: അങ്ങോട്ടില്ല, ചാടുമ്പോ ഒറ്റടിക്കും കൊന്നേക്കണം.
2: ഓ
1: അങ്ങോട്ടല്ലേ.
3: ഏ അത് വേണ്ട, അതിന് എന്നാത്തിനാ കൊല്ലുന്ന ചാച്ചാ, അതിന്റെ പാട്ടിന് വിട്ടാ മതി.
1: പാട്ടിന് വിട്ടത് മനുഷ്യ കൊത്തത്തില്ലേ.
3: അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഒരു ജീവി ഇങ്ങോട്ട് ഒന്നും ചെയ്യത്തില്ല. അല്ലെങ്കിലും അനാവശ്യമായിട്ട് ഒരു ജീവൻ എടുക്കുന്നത് തെറ്റാ ചാച്ചാ, അത് പാവോ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇത് ഞാൻ പണ്ടിട്ടുണ്ടായിരുന്ന ഉടുപ്പാ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കൂല.
1: അതെന്താ? കാണിക്കൂ പ്ലീസ്.
0: എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ട.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇന്ത്യൻ സൈനികർ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സായുധ സേനയായ ഇന്ത്യൻ സൈന്യം കഠിനമായ കാലാവസ്ഥയിലും അതിർത്തികളിലും ധീരതയോടെ സേവനമനുഷ്ഠിക്കുന്നു. സേവനമേ പരമോന്നതം എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആദർശം. 1895 April 1 ഇന്ത്യൻ കരസേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത്. കര, നാവിക, വ്യോമസേനകളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൈന്യം രാജ്യത്തിന്റെ അതിർത്തികൾ വിദേശ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ രക്ഷപ്പെടുത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും സൈന്യം എപ്പോഴും മുന്നിലുണ്ട്. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായി ഇന്ത്യൻ സേന ഇടപെടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച അച്ചടക്കമുള്ള സൈന്യങ്ങളിലൊന്നാണ് ഇന്ത്യയുടേത്. സിയാച്ചിൻ പോലുള്ള അതികഠിനമായ തണുപ്പുള്ള മലനിരകളിലും മരുഭൂമികളിലും ഇവർ ധീരതയോടെ കാവൽ നിൽക്കുന്നു. പരമോന്നത സൈനിക ബഹുമതിയായ പരമവീരചക്ര ഉൾപ്പെടെയുള്ള ധീരതാ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ഇവരുടെ സേവനത്തെ ആദരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ജയ് ജവാനിൽ ഇന്ന് നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വിമുക്ത ഭടനായ മട്ടന്നൂരിലെ പുലിയങ്ങോടുള്ള ശ്രീ ശാർങ്ങാധരൻ കൊയിറ്റി.
1: ഇന്ന് നമ്മുടെ ജയ് ജവാൻ പരിപാടിയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ശാർങ്ങാധരൻ സാറാണ്. സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സാറിനോടനെ ചോദിക്കാം.
2: ശരി, എൻ്റെ പേര് ശാർങ്ങാധരൻ. ഞാൻ ആർട്ടിലറി ഗ്രൂപ്പിലായിരുന്നു. 1981 മിലിറ്ററി ചേർന്നിട്ട് 2017 ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർമെൻ്റ് ചെയ്തു. വളരെ ഒരു അനുഭവമായിരുന്നു. ആർമിയെ ചേരുക എന്നുള്ളത് ചെറുപ്പകാലത്തിലെ ഒരു ഇതായിരുന്നു എനിക്ക്. കാരണം അത്രയും കഷ്ടപ്പാടുള്ള സമയത്തായിരുന്നു ഞങ്ങൾ പട്ടാളത്തിൽ ചേർന്നത്. കാരണം 81-82 കാലഘട്ടത്തിൽ വളരെയധികം വിഷമിച്ച് ജീവിക്കുന്ന സമയമായിരുന്നു. ഭക്ഷണത്തിനായാലും ശരി, ജീവിക്കാനായാലും ശരി, അതിൻ്റെതായ പ്രോബ്ലങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടാറില്ലായിരുന്നു. അപ്പോൾ അത്രയും ഉള്ള സമയത്താണ് ഞങ്ങൾ ആർട്ടിലറി ഗ്രൂപ്പിൽ ഞാൻ സെക്കൻഡറാബാദിൽ നിന്ന് പട്ടാളത്തിൽ ചേർന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പല പല സംസ്ഥാനത്തും സർവീസ് ചെയ്തു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഗുജറാത്തിലായിരുന്നു, അതിനുശേഷം കാശ്മീർ, അതിനുശേഷം പിന്നെയും കാശ്മീർ. അങ്ങനെ വളരെ വളരെ വളരെ ദുർഘടമായ രീതിയിൽ സർവീസ് ചെയ്ത് സുഖമായിട്ട് GSU ആയിട്ട് ഞാൻ പട്ടാളത്തിന് വിരമിച്ചു. പട്ടാളത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും പട്ടാളത്തിൽ ചേർന്നിട്ട് ഒരു 5 സർവീസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അവിടുത്തെ ഡിസിപ്ലിനും അവിടുത്തെ രീതിയും പല രാജ്യത്തുള്ളവരോട് സംസാരിക്കേണ്ട ഒരു കഴിവും, ചെറിയ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും വലിയൊരു ക്വാളിഫിക്കേഷൻ ആളെ മുമ്പിൽ തന്നെ സംസാരിക്കേണ്ട ഒരു കഴിവ് നമുക്ക് കിട്ടി. കായികമേളയിലായാലും ശരി, ശാരീരികമായിട്ടും ശരീരത്തിന് എത്രത്തോളം സുഖം കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് എക്സ് സർവീസ്മാൻമാർ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും പുതിയ പുതിയ തലമുറകളോട് പറയുക, 5 ആർമി സർവീസ് ചെയ്തിട്ട് തിരിച്ചു വരണം, എന്നാലേ നമ്മുടെ ദേശം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളരെ വളരെ VIPകളുടെ മുന്നിൽ നമ്മൾ സല്യൂട്ട് കൊടുക്കാൻ, വലിയ വലിയ നേതാക്കളുടെ മുന്നിൽ, പ്രൈം മിനിസ്റ്റർ തൊട്ടിട്ട് ആർമി കമാൻഡർ തൊട്ടിട്ട് അതുപോലെ എല്ലാവിധ മേഖലയിലും തഴിവുതെളിച്ചവരുടെ മുന്നിൽ ഞങ്ങൾ എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം വേറൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ വേറൊരാൾക്കോ കിട്ടുകയില്ല. സൈനിക ജീവിതത്തിൽ ഞാൻ പിന്നെ ഗലേഷറിലായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ അതിർത്തി. അവിടെ വെച്ച് ഞങ്ങളെ 3 നമ്മുടെ അടുന്ന് ഫയറിങ്ങിൽ മരിച്ചുപോയി. അത് നമ്മളെ കൺവെൻറ്റിൽ വെച്ചായിരുന്നു ആ 3. അതിൽ നമ്മളെ ഒന്ന് തിരുവനന്തപുരമായിരുന്നു, ഒന്ന് നമ്മളെ നാട്ടുകാരനായ കണ്ണൂർക്കാർ നെടിയങ്ങയുള്ളായിരുന്നു മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട്, ഒന്ന് കൊടകയിലുള്ള പിന്നെ കുച്ചിലപ്പ, അവർ ഞങ്ങളെ മുന്നിലായിരുന്നു മരിച്ചത്. അത് വളരെയധികം ഇപ്പോഴും നമ്മൾ കിടന്നിറങ്ങുമ്പോൾ ആ സ്വപ്നം ഇപ്പോഴും കാണാറുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള OP മേഘദൂത് എന്നൊരു അറ്റാക്കിലായിരുന്നു. അതിൽ ഞങ്ങൾ ഒരു ദിവസം 2-3 കൊണ്ട് 3,700 മീഡിയം ഗൺ, 36 കിലോമീറ്റർ അടിക്കുന്ന മീഡിയം ഗൺ, 130 mm ഗണ്ണ് വെച്ചിട്ട് അടിച്ചതായിരുന്നു. അപ്പോൾ അതിൽ രാവും പകലും ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു ഉണ്ട പാകിസ്ഥാൻ്റെ വന്ന് വീണ്, അതിൽ 3 ഞങ്ങളെ ബ്രസ്റ്റായി, ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. അതായിരുന്നു ജീവിതത്തിൻ്റെ മഹത്തായത്. അപ്പോൾ വളരെ സന്തോഷം ഇന്ന് റേഡിയോ മലബാർ ഇവിടെ എത്തിച്ചേർന്ന് അവരോടുകൂടി സംസാരിക്കാൻ നമുക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, മട്ടന്നൂരിലെ പുലിയങ്ങോടുള്ള വിമുക്ത ഭടനായ ശ്രീ ശാരംഗാധരൻ കൊയ്റ്റിയുടെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വായനാ വസന്തത്തിൽ എബ്രഹാം മാത്യു എഴുതിയ ലാ കുക്രേച്ച എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ശ്രീധരൻ ശങ്കരനെല്ലൂർ.
3: പാറ്റകളെ കൊണ്ട് തോറ്റു. പിറുപിറുത്തുകൊണ്ട് രാജകുമാർ പുസ്തകശാല തുറന്നു. ഓരോ ദിവസവും പാറ്റകൾ കൂടുന്നു, എണ്ണം മാത്രമല്ല വലുപ്പവും. പുസ്തകങ്ങൾക്കിടയിൽ പാറ്റകൾ ഇത്രമാത്രം പെരുകുന്നത് എങ്ങനെയെന്ന് രാജകുമാറിന് മനസ്സിലാകുന്നില്ല. ഒടിതട്ടി നീങ്ങുമ്പോൾ പഴയകാല നോവലുകൾക്കിടയിൽ നിന്നും കറുത്ത പാറ്റകൾ പുറത്തു ചാടി. ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് തൂത്തു തുടക്കാൻ ചെന്നപ്പോഴുണ്ട് നിറയെ വെള്ളപ്പാറ്റകൾ. തുടക്കത്തിൽ കാര്യമാക്കിയിരുന്നില്ല. പിന്നെ പുസ്തകം വാങ്ങാനെത്തിയവർ ഓരോരുത്തരായി പരാതി പറയാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ജോർജ് ഓർവെലിൻ്റെ എനിമൽ ഫാം പുതിയ എഡിഷൻ തിരഞ്ഞുകൊണ്ടിരുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ ഒരു കസ്റ്റമറിനെ പാറ്റ കടിച്ചു. രാജകുമാർ അത് കണ്ടു സോറി പറഞ്ഞു. എന്നിട്ടും നിവർത്തിപ്പിടിച്ച അനിമൽ ഫാം പൊതുപ്രവർത്തകൻ താഴെ വെച്ചില്ല. അയാൾ വെള്ള കർച്ചിഫ് കൊണ്ട് ഇടത്തെ കയ്യിൽ പാറ്റ കടിച്ച ഭാഗത്തു നിന്നും അതിൻ്റെ വിഷനീര് തൂത്തുകളഞ്ഞു. പാറ്റ ഒന്നും സംഭവിക്കാത്തതുപോലെ ചിറകുവിടർത്തി മറ്റൊരു പുസ്തകത്താളിലേക്ക് അതിവേഗം പാറിപ്പോയി. രാജകുമാർ വീണ്ടും ക്ഷമാപണം നടത്തി. സ്ഥിരമായി എത്തുന്ന ആളാണ്, കിട്ടുന്ന സമയത്ത് വന്നിരുന്ന് വായിക്കും, പുസ്തകം ഇഷ്ടപ്പെട്ടാൽ വാങ്ങിപ്പോകും. ടിഷ്യൂ എടുത്ത് അയാളുടെ കൈ തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുപ്രവർത്തകൻ വിലക്കി. സാരമില്ല, കടിച്ചോ? രാജകുമാർ തിരക്കി. അയാൾ മന്ദഹസിച്ചതേയുള്ളൂ. കൊല്ലാത്തതെന്താ? രാജകുമാർ രാവിലെ തന്നെ 16 കൊന്നു കഴിഞ്ഞു. കയ്യിൽ കിട്ടിയ ഇനിയും കൊല്ലും. ഇഫ് യു കിൽ എ കോക്രോച്ച് യു ആർ എ ഹീറോ, ഇഫ് യു കില്ല് എ ബട്ടർഫ്ലൈ യു ആർ ബാഡ്, പൊതുപ്രവർത്തകൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പറഞ്ഞത് സത്യം. വകതിരിവുള്ള ഒരു പൊതുപ്രവർത്തകൻ ഏതു പാർട്ടിയായിരിക്കും? പാർട്ടി ഏതായാലും നേതാവ് നന്നായാൽ മതി. ആദ്യം ഹിറ്റടിച്ചു, പിന്നെ റെയ്ഡ്. ഇപ്പോൾ ജെൽ ഗുളികകൾ പുസ്തകത്തട്ടിൽ നിക്ഷേപിച്ചു വരുന്നു. പാറ്റകൾക്ക് മാത്രം കുറവില്ല. ഇന്നലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് വായിച്ചു കൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഞെളിവിരി കൊള്ളുന്നത് കണ്ടെങ്കിലും ആദ്യം ശ്രദ്ധിച്ചില്ല. ഉയർത്തിപ്പിടിച്ച പുസ്തകത്തിൻ്റെ ശീർഷകം മാത്രമാണ് ശ്രദ്ധയിൽ വന്നത്. പുസ്തകത്തിലെ ഏതെങ്കിലും വൈകാരിക മുഹൂർത്തം കാരണമായിരിക്കുമോ അവൾ പിടയുന്നതെന്ന് വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവൾ അടിവയറ്റിൽ നിന്നും 2 പാറ്റകളെ പുറത്തേക്ക് എടുത്തിട്ട് എന്തു ചെയ്യണമെന്ന മട്ടിൽ രാജ്കുമാറിനെ തറപ്പിച്ചൊരു നോട്ടം. മോശമായിപ്പോയി. പാറ്റയെ പുറത്തെടുക്കുന്നത് സൂക്ഷിച്ചു നോക്കാൻ പാടില്ലായിരുന്നു. അവൾ അടിവയറ്റിൽ നിന്നും പുറത്തേക്കിട്ട പാറ്റകളെ രാജകുമാർ കോരിയെടുത്ത്. 2 വെള്ളപ്പാറ്റകൾ. രാജകുമാറിന് എന്തുകൊണ്ടോ അവയോടൊരിഷ്ടം തോന്നി, തലോടാൻ തോന്നി, കൊല്ലാൻ തോന്നിയില്ല. ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് കരുതി ചവിട്ടിക്കൊല്ലുന്നതായി ഭാവിച്ചു. പാറ്റകൾ രക്ഷപ്പെട്ടു. പൊതുപ്രവർത്തകൻ യാത്ര പറഞ്ഞു. സമയമില്ല, സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. മുണ്ടും ഷർട്ടും അയാൾ നേരെയാക്കി. പാറ്റകൾ ഒളിച്ചിരുന്നാലോ? പാറ്റയുടെ ഗന്ധവുമായി ചെന്നാൽ മറ്റ് സഹപ്രവർത്തകർക്ക് അയാളുടെ നേതാവിനും അതിഷ്ടപ്പെടാതെ വരില്ലേ? പോയി വരൂ സുഹൃത്തെ, ഗന്ധത്തെ വെറുക്കൂ, പാറ്റകളെ സ്നേഹിക്കൂ. ഹോമോ സാപ്പിയൻസ് എന്ന ബൃഹത് ഗ്രന്ഥം ചോദിച്ച് ഒരു ചെറുപ്പക്കാരൻ വന്നു. ഏഴ് കോപ്പി സ്റ്റോക്കുണ്ടായിരുന്നു, 30% ഡിസ്കൗണ്ട്. ഇത്രയേ ഉള്ളൂ. പുസ്തകം നിവർത്തിക്കൊണ്ട് വിലഭാഗം നോക്കി ചെറുപ്പക്കാരൻ തിരക്കി. മനുഷ്യർക്ക് ഇത്രയെങ്കിലും വില വേണ്ടേ എന്നായി രാജ്കുമാർ. ചെറുപ്പക്കാരൻ മന്ദഹസിച്ചു. ആദ്യം മന്ദഹസിച്ച മനുഷ്യൻ ആരായിരിക്കും? ഹോമിയോസാപ്പിയൻസ് ആദ്യമായി ചുംബിച്ചു തുടങ്ങിയത് എന്നായിരിക്കുമെന്ന് അന്വേഷിച്ച ഒരു പഠനം വായിച്ച് രാജ്കുമാർ ഓർത്തു. കണക്കെടുത്തപ്പോൾ 700 പുസ്തകങ്ങൾ പാറ്റ കരണ്ടിട്ടുണ്ട്. 700 പുസ്തകങ്ങൾ നഷ്ടം. ഒരു ബോട്ടിൽ ഹിറ്റ് ഉടൻ വരുത്തി കസ്റ്റമർ ഇല്ലാതിരുന്ന തക്കം നോക്കി ഷെൽഫിൽ സ്പ്രേ ചെയ്തു. പ്രകൃതി സ്നേഹിയായ എഴുത്തുകാരനും സ്നേഹിതനുമായ റഹീം വന്നപ്പോൾ രാജ്കുമാർ സങ്കടം പറഞ്ഞു. 700 പുസ്തകങ്ങൾ. ആ ഭാഗത്തുണ്ടായിരുന്ന പാറ്റകളെ മുഴുവൻ ചവിട്ടി കൂട്ടി കടലാസു പൂനെയാക്കി മാറ്റിയിരിക്കുന്നത് റഹീമിന് കാണിച്ചു കൊടുത്തു. ഈ പാറ്റകൾ കാരണം കുടുംബം കുളം തോണ്ടു. രാജ്കുമാർ പരിഭവം പറഞ്ഞു. റഹീം എത്രയോ കൊല്ലമായി ബുക്ക് സ്റ്റാളിൽ വരുന്നു. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് രാജ്കുമാറിനറിയാം. പക്ഷേ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കിയിട്ടും പലപ്പോഴും വായിക്കുന്ന പുസ്തകങ്ങളിൽ അവ പറ്റിപ്പിടിച്ചിരുന്നാലും യാതൊരു വിഷമവുമില്ലാതെ പാറ്റകളെ പ്രകോപിപ്പിക്കാതെ സ്നേഹാദരങ്ങളോടെ റഹീം കുടഞ്ഞു കളയുകയാണ് പതിവ്. അത് കാണുമ്പോൾ രാജ്കുമാറിന് ദേഷ്യം വരും. കൊല്ലാമെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്ന് ചത്താൽ 10 കുറയും. റഹീം മണം പിടിച്ചുകൊണ്ട് തിരക്കി. ഹിറ്റടിച്ചിട്ടുണ്ടോ? ഉവ്വ്. എന്തേ വേണ്ടായിരുന്നു? എന്താ കാര്യം? മനുഷ്യർക്ക് ദോഷം. അതിനേക്കാൾ അത് പാറ്റ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കും. പാറിപ്പറന്ന പാറ്റകളിൽ പ്രസാദിച്ചുകൊണ്ട് റഹീം തുടർന്നു. മുതിർന്ന പാറ്റകൾ ചെയ്യുന്നതിന് കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? കുഞ്ഞുങ്ങൾ മുതിരില്ലേ? എന്തിനും മുതിരില്ല നമ്മളെപ്പോലെ. റഹീം പരിഭവം മറച്ചു വെച്ചില്ല. പാറ്റ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ സ്ഥിതിക്ക് എന്താണ് പരിഹാരമെന്നായി രാജ്കുമാർ. എഴുത്തുകാരനും പുസ്തക കച്ചവടക്കാരനും മുഖാമുഖം. ഒരു പാറ്റ രാവിലെ വിഡ്ഢിയും രാത്രിയിൽ പ്രതിഭാശാലിയുമായിരിക്കും, റഹീം അറിയിച്ചു. ആര് പറഞ്ഞു? പഠനമുണ്ട്. മനുഷ്യനെക്കുറിച്ച് ഇത്ര ആഴത്തിൽ വല്ല പഠനവും നടന്നാൽ നന്നായിരുന്നു, ലോകം രക്ഷപ്പെടുമായിരുന്നു. രാജ്കുമാറിന് അരിശം വന്നു. പാറ്റകളെ സംബന്ധിക്കുന്നതെല്ലാം മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. അത്രയും ശല്യം ചെയ്യുന്നത് മറ്റൊന്നില്ല. മനുഷ്യരില്ലെങ്കിലും പാറ്റകൾക്ക് ജീവിക്കാം. പാറ്റകളില്ലാതെ മനുഷ്യർക്കാവില്ല. വിഡ്ഢിത്തം പറയാതെ സുഹൃത്തെ, റഹീം ഒരു പ്രഭാഷണം നടത്തി. പാറ്റകൾ എലികളെപ്പോലെ പാത്തും പതുങ്ങിയുമല്ല ജീവിക്കുന്നത്, അന്തസ്സായി കഴിയുന്നവരാണ്. മനുഷ്യർ കാരണമാണ് പാറ്റകൾ പെരുകുന്നത്. മനുഷ്യരുടെ വൃത്തിയില്ലായ്മ. വൃത്തിയുള്ളിടത്ത് പാറ്റകൾ കടന്നു വരില്ല. നമ്മുടെ വൃത്തികേടാണ് അവയുടെ നിവൃത്തി. വൃത്തിയില്ലായ്മ കാരണമുണ്ടാവുന്ന ഗന്ധം തേടി പാറ്റകൾ വരുന്നു. മനുഷ്യരുടെ വൃത്തിയില്ലായ്മക്കുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് പാറ്റകൾ. ചവിട്ടിക്കൂട്ടിയിരുന്ന പാറ്റകളിൽ ചിലത് കടലാസ് കൂനയിൽ ജീവൻ വെക്കുന്നതിനോട് കരുണ കാണിച്ച റഹീം അതിൽ രണ്ടെണ്ണത്തിനെ നുള്ളിപ്പെറുക്കി പൊതിഞ്ഞ് തൻ്റെ തോൾ സഞ്ചിയിലാക്കി റോഡിൽ കൊണ്ടുവാക്കി വിടാം. റഹീം പെറുവിറുത്ത്, ശരിക്കും രാജ്കുമാർ കേട്ടില്ലെന്ന് തോന്നുന്നു. റഹീം ഒരു പാറ്റയല്ല, പൂമ്പാറ്റയാണ്. പതിവുകാരിൽ പലരും പാറ്റ ശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. ഡിക്ഷണറി വാങ്ങാൻ വന്ന ഒരു അധ്യാപിക തിരയുന്നതിനിടയിൽ തൻ്റെ സാരിയിൽ വന്നു വീണ പാറ്റ കാഷ്ടം കണ്ട് കുപിതയായി. കൗണ്ടറിൽ വന്നു നിന്ന് അവർ സാരി കുടഞ്ഞു കാണിച്ചു. വേറെ ബുക്ക് സ്റ്റാൾ ഇല്ലാഞ്ഞിട്ടല്ലോ എന്ന അവരുടെ കുത്തുവാക്കിൽ രാജ്കുമാർ വെന്തു. ഡിക്ഷണറി വേണ്ടെന്ന് വെച്ച് അവർ 50% ഡിസ്കൗണ്ട് പാറ്റാവിരോധത്തെ തണുപ്പിച്ചില്ല. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ രാജ്കുമാറിൻ്റെ പുസ്തകശാലയെക്കുറിച്ച് ഒരു കമൻറ്റ് വന്നു. പലരും ഷെയർ ചെയ്തു. ഒരു പുസ്തകം വാങ്ങിയാൽ 9 പാറ്റകൾ സൗജന്യം. വിഷമം തോന്നി. അടുത്ത നാൾ ആശ്വാസം പകർന്നത് റഹീമിൻ്റെ പോസ്റ്റായിരുന്നു. മനുഷ്യർ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ. പുല്ലിനും പൂമ്പാറ്റക്കും പാറ്റക്കും തുല്യ അവകാശമുണ്ട്. അണുവിസ്ഫോടനം നടന്നാൽ അതിനെ അതിജീവിക്കുന്നത് പാറ്റകൾ മാത്രം. റഹീം തക്ക സമയത്ത് ഇടപെട്ട് രാജ്കുമാറിന് ആശ്വാസമായി. റഹീമിനെതിരെയും വിമർശനം ഉണ്ട്. ഒരു കർഷക കൂട്ടായ്മയുടെ കാര്യദർശി ഇങ്ങനെ പ്രതികരിച്ചു. പാറ്റയെയും പാമ്പിനെയും ഉമ്മ കൊടുക്കുന്നവരെ ഞങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ക്ഷണിക്കുന്നു. മരിക്കും വരെ ഇവിടെ ചുംബിച്ചു കഴിയാം. ആനയും പന്നിയും കാരണം വീട് ഉപേക്ഷിക്കേണ്ടി വന്നവരിൽ ഒരാൾ എന്ന ആളുടെ സ്വയം വിശേഷണം. അങ്ങനെയിരിക്കെ ഒരു പൊതു പണിമുടക്ക് വന്നു. പണിമുടക്കിന് തലേന്ന് 30 പേരുൾപ്പെട്ട നേതൃസംഘം രാജ്കുമാറിൻ്റെ പുസ്തകശാലയിലെത്തി. ഏത് പുസ്തകമാണ് വേണ്ടത്? രാജ്കുമാർ വിനയപൂർവ്വം തിരക്കി. അവർ രാജ്കുമാറിനെ ശ്രദ്ധിച്ചതല്ലാതെ ചോദ്യം ശ്രദ്ധിച്ചില്ല. 30 പേർക്കും ഒരുമിച്ച് കയറിയിരിക്കാനുള്ള സൗകര്യം പുസ്തകശാലക്കുണ്ടായിരുന്നില്ല. അസൗകര്യത്തിൽ അവർ പരാതിപ്പെട്ടു. വീണ്ടും രാജകുമാർ തിരക്കിയപ്പോൾ പുസ്തകം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായി മറുപടി. എങ്കിൽ ഇവിടെ ഇരുന്ന് വായിക്കാം. പരിമിതമായ സൗകര്യം ചൂണ്ടിക്കാട്ടി രാജ്കുമാർ അറിയിച്ചു. അത് അവർക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നി. ഇരുത്താൻ നോക്കണ്ട എന്നായി ഒരാൾ. ഷെൽഫിലെ പുസ്തകത്തേക്കാൾ ജീവിത പുസ്തകം വായിച്ചവരാണ് ഞങ്ങൾ, 30 സംഘത്തിൻ്റെ നേതാവ് പറഞ്ഞു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇരിക്കാൻ ക്ഷണിച്ചതിന് രാജകുമാർ മാപ്പ് പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. താല്പര്യമുള്ളവരെ മാത്രമേ ഇരിക്കാൻ പ്രേരിപ്പിക്കാവൂ. പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിച്ച് 24 കഥകടച്ചിടണമെന്നവർ പറഞ്ഞു. 12 രാത്രികാലം എന്ന നിലയിൽ കട തുറക്കാറില്ലെന്നും ബാക്കി 12 കാര്യത്തിൽ ഉറപ്പു നൽകുന്നതായും രാജകുമാർ അറിയിച്ചു. അവർ പിരിയാൻ നേരം 3 തിരിഞ്ഞു നിന്ന് അവരുടെ മുണ്ടിൽ 4 വാറ്റകൾ, ബാക്കി 27 3 മുണ്ടിലെ പാറ്റകൾക്കായി ഒന്നായി പാറ്റകൾ ഭസ്മമായി. നിങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണം, സംഘത്തെ നയിക്കുന്നവർ നിർദ്ദേശിച്ചു. പാറ്റക്കടയോ പുസ്തകക്കടയോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വസ്തുതാപരമായ പിശകുണ്ട്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയിട്ട് വേണം ബിസിനസ് തുടങ്ങാൻ. ഒറ്റ ശ്വാസത്തിൽ ശാസന കൂട്ടത്തിലുള്ള ഒരാൾ രഹസ്യമായി കുനിഞ്ഞു നിന്ന് മറ്റുള്ളവർ കേൾക്കാതെ പാറ്റയെക്കുറിച്ചല്ലാതെ ഒരു അന്വേഷണം നടത്തി. ഭാരതാംബയെക്കുറിച്ചുള്ള കൃതികൾ എത്രയുണ്ട്? രാജകുമാരന് പെട്ടെന്ന് മനസ്സിലായില്ല. ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു, ഇന്ത്യയെ കണ്ടെത്തൽ ഉണ്ട്. അയാൾക്കത് ഇഷ്ടമായില്ല. ഞാൻ ഭാരതത്തെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യ എന്നാൽ ഭാരതമല്ലേ സർ? രാജകുമാർ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. ഒന്നും കൂടി ആലോചിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. അയാൾ തറുപ്പിച്ചൊന്ന് നോക്കി. പാറ്റശല്യം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. എല്ലാ പുസ്തകശാലകളും അടഞ്ഞുകിടന്നാൽ പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാകും. രാജകുമാർ ഓർത്തു. അവർ പോയപ്പോൾ രാജകുമാറിനൊരു ബുദ്ധി തോന്നി. ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് പണിമുടക്ക്, എങ്ങനെ ഉപയോഗപ്പെടുത്താം? പിറ്റേന്ന് രാവിലെ വന്ന് പുസ്തകക്കട തുറന്ന് അകത്ത് കയറി ഷട്ടർ പകുതി ഉയർത്തി വെച്ച് പുറത്ത് കടമുടക്കം എന്ന ബോർഡും വെച്ചു. എല്ലാം ഭദ്രം. 2 ഹിറ്റും 1 റെയ്ഡും കൊണ്ട് വന്നിരുന്നു. പുസ്തകങ്ങൾ തലങ്ങും വിലങ്ങും വാരി വലിച്ചിട്ട് നോക്കുന്നിടത്തെല്ലാം പാറ്റകൾ. കർഫ്യൂ കൊണ്ട് മുഖം അടച്ചു കെട്ടി മരുന്നടി തുടങ്ങി. ഊണും വിശ്രമവുമില്ലാതെ പാറ്റകളെ നേരിട്ടു. കുടുംബസ്നേഹികളാണ് പാറ്റകൾ. ചാവുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂട്ടും. ഒറ്റക്ക് പോരാടി മരിച്ചവരെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന പാറ്റകളെയും കാണാനിടയായി. ചിറകൊടിഞ്ഞ പാറ്റകളെ ഉറുമ്പുകൾ വട്ടമിട്ട് ആക്രമിക്കുന്നു. കുട്ടികളുടെ പുസ്തകങ്ങൾ അടുക്കിയിരുന്ന അലമാരകളിൽ പാറ്റകളെ അധികം കണ്ടില്ല. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങൾക്കിടയിൽ പല വലുപ്പത്തിലും നിറത്തിലുമുള്ള പാറ്റകൾ കൂട്ടം കൂടിയിരുന്നു. അവയുടെ സ്വാധീനത്തിൽ നിന്നും പുസ്തകങ്ങളെ മോചിപ്പിക്കുക എളുപ്പമല്ല. ഉച്ചയോടെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പാറ്റകൾ ചത്തു വീണു. ഒരു ചാക്ക് ചത്ത പാറ്റകൾ. ചത്തിട്ടും കീഴടങ്ങാനാകാത്ത ഇച്ഛാശക്തിയുണ്ട് ചിലവക്ക്. കൊമ്പുകൾ അനങ്ങുന്നു, പാറ്റ മുട്ടകളും കെട്ടിക്കിടക്കുന്നു. പെട്ടെന്ന് ഒരു സംശയം. ഒരു പാറ്റ ഒരു സമയം എത്ര മുട്ടയിടും? സംശയം കൂടിയപ്പോൾ റഹീമിനെ വിളിച്ച് സംശയം ചോദിച്ചു. റഹീമിൻ്റെ മറുചോദ്യം, ഉദ്ദേശിക്കുന്ന പാറ്റ ഏത് സൈസിലുള്ളതാ? ഇടത്തരം. ഒരുവിധം ആരോഗ്യമുള്ളതാണെങ്കിൽ 10-18 മുട്ടകളിടും. രാജകുമാർ കണക്ക് കൂട്ടി. ചുരുങ്ങിയത് 5000 പാറ്റകൾ കാണും. ഏതാണ്ട് എല്ലാം ചത്തു. ജീവിച്ചിരുന്നെങ്കിൽ 5000 × 18 90,000 കുഞ്ഞുങ്ങൾ. 100,000 പാറ്റകളുടെ സമ്പാദ്യവുമായി ഒരു പുസ്തകക്കട. ഫോൺ വെക്കും മുമ്പ് റഹീം നിർദ്ദേശിച്ചു, മുട്ടകൾ നശിപ്പിക്കണ്ട, പുറത്തേക്ക് എടുത്തിട്ടേര്. എങ്ങനെയും ജീവിച്ചോട്ടെ. കേട്ടതായി ഭാവിക്കാതെ ഫോൺ കട്ടാക്കി ഒരു ചാക്ക് പാറ്റകളിൽ വാരിക്കളഞ്ഞ തൃപ്തിയോടെ. അന്നത്തെ പണിമുടക്ക് അവസാനിച്ചു. സമ്പൂർണ്ണ വിജയം. രാജകുമാർ പിറ്റേന്ന് കട തുറന്ന് പൂർണ്ണ തൃപ്തിയോടെയായിരുന്നു. ആരു വാങ്ങുമെന്ന് ആരു വാങ്ങുമെന്ന് ആരാമത്തിലെ രോമാഞ്ചം എന്നൊരു പാട്ട് അയാളിൽ പൊട്ടിമുളച്ചു. രാത്രിയിൽ തന്നെ പുസ്തകങ്ങൾ തിരിച്ചടുക്കി വെക്കാൻ ബുദ്ധിമുട്ടിയതിനാൽ ലേശം നടുവേദന തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്തെന്നില്ലാത്ത ഉത്സാഹം. കറുത്ത പാൻറ്റും നീല ടീഷർട്ടും എനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് രാജ്കുമാറിന് തോന്നി. അത് അയാളിൽ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം കൂട്ടി. എന്നിട്ടും പാറ്റകളില്ലാത്ത സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക് ആരും വരുന്നില്ലല്ലോ എന്നായി. പണിമുടക്കിൻ്റെ ക്ഷീണം മാറി വരാൻ സമയമെടുക്കുമായിരിക്കുമെന്ന് അയാൾ ഓർത്തു. സമയം ഏതാണ്ട് ഉച്ചയോടടുത്തു. ഒരു പുതിയ കസ്റ്റമർ ആദ്യം തിളങ്ങുന്ന മൂക്കുത്തിയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കറുപ്പിച്ച ചുണ്ടുകൾ, കറുത്ത ടീഷർട്ടിനുമേൽ വെള്ളി വെളിച്ചം പോലെ സിൽവർ ചെയിൻ, കുനുകുനാ ചുരുണ്ട മുടി നേരത്തെ കണ്ടില്ല. മറഡോണയുടെ ചരിത്രം, ജീവചരിത്രം അവർ തിരക്കി. ഉണ്ടാകും, ശ്രദ്ധിച്ചിട്ടില്ല. തിരയാനൊപ്പം കൂടി തിരയുന്നതിനിടയിൽ അതാ ഒരു പാറ്റ. രാജകുമാറിന് സങ്കടവും ദേഷ്യവും വന്നു. കസ്റ്റമർ ശരിക്കും കണ്ടു. പാറ്റ താഴെ വീണു, ഓടിപ്പോകുന്നില്ല, കിടക്കുന്നു. ആ സ്ത്രീ കുനിഞ്ഞ് ശ്രദ്ധിച്ചു. ഒരു കാലേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചു. രാജ്കുമാറിൻ്റെ കാലുകൾ തളർന്നു. എത്ര നശിപ്പിച്ചിട്ടും ചാവാതെ, അതും കസ്റ്റമറിൻ്റെ കൺമുന്നിൽ കാലൊടിഞ്ഞ പാറ്റ ആ സ്ത്രീയെ നോക്കി. ഒറ്റക്കാലിൽ നിന്ന് ഏതു മല കയറാനുമുള്ള ഊർജം അതിനുണ്ടെന്ന് തോന്നി. ഇടക്കൊന്ന് മലർന്നു വീഴും, വീണ്ടും എഴുന്നേൽക്കും. രണ്ട് ചുവട് മുന്നോട്ട്, ഒരു ചുവട് പിന്നോട്ട്. സോറി, ആ പുസ്തകമില്ല, രാജ്കുമാർ അറിയിച്ചു. വേണമെങ്കിൽ അടുത്ത ദിവസം എത്തിക്കാം. തീർന്നുപോയതാണോ? ആവണം. എവിടേക്കെങ്കിലും ഇഴഞ്ഞ് പോയിക്കോട്ടെന്ന് തലേ ദിവസം നടത്തിയ പാറ്റായുദ്ധം അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. അത്ര വൃത്തിയിലാണ് താൻ പുസ്തകം സൂക്ഷിക്കുന്നത്. എന്നിട്ടും ഒരു പാറ്റ, അതും കാലൊടിഞ്ഞ പാറ്റ. രാജ്കുമാർ പരിചയപ്പെടാൻ ശ്രമിച്ചു. അവർ ഒഴിഞ്ഞുമാറി. പേർ ചോദിച്ചില്ല, പറഞ്ഞുമില്ല. എവിടെ നിന്നും വരുന്നു എന്ന ചോദ്യത്തിന് ഈ നഗരത്തിൽ തന്നെ എന്നായി ഉത്തരം. ആ കാലൊടിഞ്ഞ പാറ്റയെ പിന്നെ കണ്ടില്ല. പാറ്റയെ ശ്രദ്ധിച്ചു. നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനല്ലേ സമയം കാണുകയുള്ളൂ. ആ സ്ത്രീ സന്ദർശക ഡയറിയിൽ എന്തോ കുറിച്ചിട്ട് യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയി. രാജ്കുമാർ ഡയറി മറിച്ചു നോക്കി. ലാ കുക്കറാച്ച, ഇതെന്ത് ഭാഷ? ഇംഗ്ലീഷ് ആവാൻ വഴിയില്ല. പെട്ടെന്ന് റഹീമിനെ വിളിച്ചു. വൈകിട്ട് 7 അർത്ഥം പറയാമെന്നേറ്റു. സന്ദർശകർ തീരെ കുറവ്. കാലൊടിഞ്ഞ പാറ്റയെ പിന്നെ കണ്ടിട്ടേയില്ല. ആ സ്ത്രീക്കൊപ്പം അതും പോയി. ലാ കുക്കറാച്ച പാറ്റകളെ പ്രകീർത്തിക്കുന്ന ഒരു സ്പാനിഷ് നാടോടി ഗാനമാണെന്ന് സന്ധ്യയോടെ റഹീം കണ്ടുപിടിച്ചു. രാജ്കുമാറിന് സമാധാനമായി. ദുരർത്ഥമോ ദുസൂചനയോ ഇല്ലല്ലോ. അതിജീവനത്തിൻ്റെ പ്രതീകമാണ് പാറ്റകൾ. അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. റഹീം കുറച്ചുകൂടി വിശദീകരിച്ചു. അതിജീവനത്തിൻ്റെ മാത്രമല്ല, പ്രത്യുൽപാദനത്തിൻ്റെയും. എന്നുവെച്ചാൽ ഐശ്വര്യത്തിൻ്റെ കുറച്ചു ദിവസമായി വിൽപ്പന തീരെ കുറഞ്ഞിട്ടുണ്ടെന്ന രാജ്കുമാറിൻ്റെ പരാതി യുക്തിബദ്ധമാണെന്ന് റഹീം നിരീക്ഷിച്ചു. ഒരു ആവാസ വ്യവസ്ഥ തകരുമ്പോൾ പ്രകൃതി അതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല. രാജ്കുമാറിനും അക്കാര്യം ബോധ്യമായി. പാറ്റകളുടെ ശല്യം ഉള്ളപ്പോൾ നടന്നതിൻ്റെ 1/4 വിൽപ്പനയെ ഇപ്പോഴുള്ളൂ. ഇങ്ങനെ പോയാൽ കൂട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പുസ്തക കട കൂട്ടാനുള്ള സ്ഥിതിയായി. 1-2 പേർ വന്നെങ്കിലായി. പാറ്റയുടെ ശല്യം പൂർണ്ണമായി തീർന്നിട്ടും ഇതെന്തു പറ്റി? രാജ്കുമാറിൻ്റെ പുസ്തകക്കടയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന ചരിത്ര ഗ്രന്ഥങ്ങൾക്കായിരുന്നു. മുൻപ് പാറ്റകൾ കൂടുതൽ കാണപ്പെട്ടതും ചരിത്ര പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്ന തടി അലമാരയിലായിരുന്നു. പാറ്റകളെ തുരത്തി പുസ്തകങ്ങൾ വീണ്ടും അടുക്കിയപ്പോൾ പഴക്കം ചെന്ന ചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്തു മാറ്റിയിരുന്നു. പുതിയ ചരിത്ര ഗ്രന്ഥങ്ങളാണിപ്പോൾ തടി അലമാരയിൽ കൂടുതൽ. പഴയ പുസ്തകങ്ങൾ എടുത്തു മാറ്റിയത് പാറ്റകളെ പേടിച്ചായിരുന്നു. പഴയ പുസ്തകങ്ങൾ ഉപേക്ഷിച്ചിരുന്നു മുറിയിൽ ചെന്നു നിന്ന് രാജ്കുമാർ പലതും ആലോചിച്ചു. ഒടുവിൽ പുതിയത് മാറ്റി പഴയത് തൽസ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ തീരുമാനിച്ചു. പുതിയ ചരിത്ര രചനകൾ മുഴുവൻ രാജ്കുമാർ എടുത്തു മാറ്റി പഴയത് പഴയതുപോലെ തിരികെ വെച്ചു. 1-2 തുറന്നു നോക്കിയപ്പോൾ തലമുതിർന്ന ധാരാളം പാറ്റകൾ, കുട്ടിപ്പാറ്റകൾ, പിന്നാലെ ഇന്ത്യയെ കണ്ടെത്തലിൻ്റെ ആമുഖത്താളിൽ പാറ്റകൾ ചിറകടിച്ചു, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുറന്നപ്പോൾ പാറ്റമുട്ടകൾ, നൃത്തം ചെയ്യുന്ന പാറ്റകൾ, രാജ്കുമാർ അറിയാതെ പറഞ്ഞു, ലാ കുക്കറാച്ച.
2: എബ്രഹാം മാത്യുവിൻ്റെ ലാ കുക്കറച്ച എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീധരൻ ശങ്കരനെല്ലൂർ.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക് എന്റെ ഏകാന്തത തൻ പുഴയോരത്തു കൊച്ചുകാറ്റിന്റെ കുതുമ്പുവള്ളത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ടഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയ

എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക് എന്റെ ഏകാന്തത തൻ പുഴയോരത്തു കൊച്ചു കാറ്റിൻ്റെ കൊതുമ്പു വള്ളത്തിൽ നീ ഏറ്റി അയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതം.

എന്നിൽ വിടർത്തി വിറപ്പിച്ച പീലികൾക്ക്, എന്നിൽ കൊളുത്തി കെടുത്തിയ ദീപ്തികൾക്ക്, എന്നിൽ നീ ചുംബിച്ചുണർത്തിയ പൂവുകൾക്ക്, എന്നിൽ പകർന്ന പരാഗ കണികകൾക്ക്, എന്റെ ചുണ്ടിൽ നീ ചുരന്ന തേൻതുള്ളികൾക്കെല്ലാം, എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം, പ്രിയപ്പെട്ട

മറഞ്ഞൊരുഷസന്ധ്യകൾക്ക് എന്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ കുമിളകൾക്കെല്ലാം എനിക്കു നീ നൽകാൻ മടിച്ചവയ്ക്കെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദി നന്ദി. നീ നൽകാൻ മടിച്ച പൂച്ചെണ്ടുകൾക്ക് എന്റെ വിളക്കിലെരിയാത്ത ജ്വാലകൾക്ക് എൻ മണ്ണിൽ വീണൊഴുകാത്ത മുഹിലുകൾക്ക് എന്നെ തഴുകാതെ എന്നിൽ തളിർക്കാതെ എങ്ങോ മറഞ്ഞൊരുഷസന്ധ്യകൾക്ക് എന്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ കുമിളകൾക്കെല്ലാം എനിക്കു നീ നൽകാൻ മടിച്ചവയ്ക്കെല്ലാം

ദ്വീപിലെ ഉച്ചമയക്കത്തിനും പിന്നെ ദിവാസ്വപ്നം പൊലിയുമ്പോൾ എന്നുള്ളിൽ നീ ദയാർദ്രം കൊളുത്തുന്ന ദുഃഖത്തിനും നന്ദി നന്ദി നന്ദി നിന്നാൽ മരച്ചോട്ടിലെ ഇത്തിരി മണ്ണിനും നീലനിഴൽ കുളിരിനും എന്നെഞ്ഞത്തുറങ്ങുവാൻ ചായുമിക്കാറ്റിനും കുഞ്ഞിലത്തുമ്പികൾ മൂളുന്ന പാട്ടിനും ഈ വെയിലാഴിതൻ മധ്യത്തെ ഈ തണൽ ദ്വീപിലെ ഉച്ചമയക്കത്തിനും പിന്നെ ഈ ദിവാസ്വപ്നം പൊലിയുമ്പോഴെന്നുള്ളിൽ നീ ദയാർദ്രം കൊളുത്തുന്ന ദുഃഖത്തിനും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി.

യിൽ വയലാറിന്റെ രാവണപുത്രി എന്ന കവിത ആലപിക്കുന്നു അനിൽ മരനെല്ലി വയനാട്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:20 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ബാലകാന്ഡത്തിലെ ശ്രീരാമസ്തുതി പാരായണം ചെയ്യുന്നു ദാമോദരൻ നമ്പ്യാർ തില്ലങ്കേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 രാമായണ മാസാരംഭത്തോടനുബന്ധിച്ച് ശ്രീ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 രാമായണ മാസാരംഭത്തോടനുബന്ധിച്ച് ശ്രീ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിക്കുന്നു. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880-8111-933-600. സിഎം വിസ്താര.
2: സിഎം വിസ്താര നെല്ലൂന്നി.
4: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
2: All the technology that is there, which has been developed by me, myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യ സംരംഭകർക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3-ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9-ാം ക്ലാസിന് പകരം 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം മൂന്നിലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1 പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ഭവാനി ഏച്ചി.
1: ചേച്ചി, നമ്മൾ മുയ്യത്തെ കൂടി ഒരുപാട് കടന്നു പോകാറുണ്ട്. അപ്പം പോകുമ്പോൾ പച്ചക്കറി ഉണ്ടോ ഉണ്ടോ നമ്മൾ ഓരോ തവണയും നോക്കും. നിങ്ങൾ വിളവെടുത്തിട്ട് അപ്പം തന്നെ ഇത് വിറ്റ് അഴിയുന്നുണ്ട് അല്ലേ? എന്തായാലും ഈ ഒരു മുയ്യത്ത് ഇത്രയും നല്ലൊരു കൂട്ടായ്മയുണ്ട്, കാർഷിക മേഖലയിൽ നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പം ചേച്ചി എത്ര കാലമായി ഈ ഒരു ഇതിലേക്ക് വന്ന്?
2: എൻ്റെ പേര് ഭവാനി എം പി ആണ്. ഞാൻ കർണപ്പള്ളിയാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടാണ് ഇവിടെ. അന്നേരം പണ്ട്

0: പാട് നെല്ലും കൃഷിയെല്ലാം ഉള്ളതാണ്. അന്നേ പിന്നെ അന്ന് ഇത് പറയുമ്പോൾ നാട്ടിക്കെല്ലാം പോയി കട്ട വിളിക്കാൻ പോയിട്ടില്ല. അതെല്ലാം ചെയ്ത് ഇവരെ ഭർത്താവിൻ്റെ അച്ഛന് പാട് സ്ഥലമെല്ലാം ഉള്ളതാണ്. പിന്നെ അവരെ പിന്നെ കുറേ ആയി, പിന്നെ വീടിലെടുത്ത് ഇങ്ങോട്ട് മാറി മാറി പിന്നെ എല്ലാവർക്കും ഓരോരാൾക്ക് സ്ഥലം വീതം വെച്ച് കൊടുത്തു. അല്ല എന്നിട്ട് ആകുമ്പോൾ ഇങ്ങനെ നെല്ലിൻ്റെ തന്നെ, അന്നേരം നെല്ലാണ് നെല്ലിൻ്റെ കൃഷി. ഇന്ന് വരെ നമ്മളെ വയലിൽ പിന്നെ ഹിന്ദിക്കാറെ കൊണ്ട് നാട്ടിയെടുപ്പിച്ചിട്ടാണ് ചേച്ചി. ഇപ്പോൾ 9 ദിവസം ചേച്ചി നാട്ടിയെടുത്തിനി, 5 ദിവസം ഒരു പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടാണ് ഈ 60-70 സെൻറ്റ് നട്ടിന്. നല്ല നെല്ല് കിട്ടിനി. ഒരു കണ്ടത്തുനിന്ന് 98 സേർ നെല്ല് കിലോ, 98 കിലോ നെല്ലിട്ട് എൻ്റെ വീട്ടിൽ ത്രാസുണ്ട്. ഇത് പിന്നെ ഇങ്ങനെയാകുമ്പോൾ എല്ലാവരും പച്ചക്കറി ഇടുമ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് നട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഒറ്റക്കൊച്ച കഴിഞ്ഞ് പിന്നെ ഭർത്താവ് അന്നേരം അത്ര ഇതില്ല, മറ്റെല്ലാമാണ് അടക്ക വിളിക്ക അങ്ങനെയെല്ലാം പോലാന്ന്. ഞാൻ എന്നെ ധൈര്യത്തെ കിഞ്ഞു കിഞ്ഞ് അങ്ങനെ 6-7 കൊല്ലമായി. അന്നേരം റോഡ് സൈഡിൽ വിറ്റു, നല്ല പൈസയുണ്ട്. ഒരു കൊല്ലം എൻ്റെ മോനും രണ്ടും മക്കളും അടുത്ത് 10 ക്വിൻ്റൽ കക്കിരി വിറ്റിന് 30,000 റുപ്യ. അവരിന്നും രണ്ടാൾ നമ്മളെപ്പോഴും ഉണ്ട്, ഇപ്പോൾ മക്കൾ അച്ഛനും ഉണ്ട്. 70 സെൻറ്റ് കണ്ടത്തിൽ ഇപ്പം പച്ചക്കറി നടന്ന് ഇപ്പം ഞാൻ 1.5 മാസമായി. ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയിട്ട് 5 മണിക്ക് എണീച്ചിട്ട് 6 മണിയാകുമ്പോൾ കണ്ടത്തിലെത്തും. ചായയെല്ലാം പോയിട്ട് ആക്കല അവർ പോകാനപ്പോൾക്ക് എന്നിട്ടാകുമ്പം വെള്ളവും മുക്കി വന്ന് ഇപ്പം 8,000 റുപ്യയുടെ ചീര ഞാൻ ഒറ്റക്ക് ചെയ്തിട്ട് ഞാൻ കൊടുത്തു. ഒരു കണ്ടം കക്കിരി ഇട്ടിട്ടുണ്ട്, ഒരു കണ്ടം വെള്ളരി ഇട്ടിട്ടുണ്ട്, ഒരു കണ്ടം മത്തൻ, ഒരു കണ്ടം ഇളവൻ എല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇപ്പം ഇപ്പുറത്തുണ്ട് 15% സ്ഥലം. അതുകൊണ്ട് ആർത്തേക്ക് ഇനി പുണയുടെ എല്ലാം തടലിട്ടുമല്ല, അതെല്ലാവരും തന്നെയാണ് അച്ഛനും മക്കളും എല്ലാവരും കൂടെ ചെയ്യുക. അത് നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മോശമില്ല. നമ്മൾ തന്നെ ആകുമ്പോൾ ഒരു കൂട്ടായ്മ, മറ്റേ ഇവരൊരു ജെ എൽ ജി ഗ്രൂപ്പെല്ലാമായിട്ട് ഒരാൾ തുടങ്ങുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് നെല്ല് ഇത്ര വരെ കൊടുത്തിട്ടില്ല, മറ്റെല്ലാവരും കയറ്റി കൊടുത്തിട്ട് അരി മണിക്കലാണ്, റേഷൻ വീടുന്ന അരി മണിക്കലാണ്. നമ്മൾ അതന്നെ പുഴുങ്ങുന്ന അതന്നെ കുത്തിയിട്ട് കൊടുക്കുന്നതായിട്ട് ഇപ്പം 5 ക്വിൻ്റൽ നെല്ല് പഴയത് ഇപ്പം വരുമ്പോൾ 5 ക്വിൻ്റൽ നെല്ലിടം മില്ലിൽ കൊണ്ട് കൊടുത്തു. നമ്മൾ ആവശ്യം കഴിച്ചിട്ട് ഇക്കൊല്ലത്ത് അങ്ങനെ അറിയുന്നത് നല്ല നെല്ല് കിട്ടി. ഇപ്പം ഈ മിഷൻ മൂരാൻ മാത്രമേ പൈസ കൊടുക്കുന്നത്, മറ്റേ നാട്ടിൽ ഇത്ര പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് 3,500 3,000 റുപ്യക്കെല്ലാം നമ്മളെ നാട്ടിൽ കൊടുത്തിട്ട് എല്ലാവരും ഹിന്ദിക്കാരെ കൂട്ടിയിട്ട് കളവരിക്കൽ 8-9 ദിവസം ഞാൻ ഒറ്റക്ക് പോയി. അത്തന്നെ അട്ട കഴിച്ചിട്ട് ഓടിയിട്ട് പിന്നെ കണ്ടെത്തിക്കുകയില്ല. അതായത് ഇപ്പം ഇക്കൊല്ലം പച്ചക്കറി എല്ലാവരും നടാൻ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല അങ്ങനെ നല്ല ഒരാൾ ഇരുന്ന് പൈസ കിട്ടിയാൾ പറയില്ല. പച്ചക്കറി ഇട്ടിട്ട് മമ്മുഞ്ഞി പറഞ്ഞ പോലെ നല്ല പൈസ കിട്ടുന്നുണ്ട്. ഞാൻ 60,000 70,000 ഒരു കൊല്ലം ബാങ്കിലിട്ട് നമ്മളെ കുറുമാത്തൂർ ബാങ്കിൽ അവൻ്റെ അമ്മ കൊടുത്തിട്ട് അവൻ ഇട്ടിട്ട് പുസ്തകം എല്ലാം കൊടുത്ത് ഞാൻ അങ്ങനെ ഈടി അങ്ങനെ ഞാൻ കിട്ടുന്നത് ഞാൻ പണിയെടുത്തത് ഞാൻ കളിയായില്ല. അവിടെ ബാങ്കിലാണ്ട് കൊണ്ടിടും. ഇതിപ്പോൾ ഇപ്പം പറയുമോ ഇവള് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പോൾ ഇപ്പം ഞാനത് എടുക്കൂല. ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ. തൻ്റെ ഒരു മോൻ പിന്നെ റബ്ബർ ടേപ്പിങ്ങിന് പോകണം. ഓൻ ആടെ ഒരു മില്ലിൽ നെല്ല് പൊടിക്കുന്ന ഒരു മില്ലിലാണ് അരി പൊടിക്കുന്നത്. ഓൻ ആടെയും പോയി റബ്ബർ ടേപ്പിംഗ് എടുത്തിട്ട് 5 കണ്ടം ഒന്നടും രാവിലെ എണീച്ച് അത് എടുത്ത് വന്നിട്ടാണ് ഇതും ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞി ഇതിലേക്ക് പോലെ. അത് ഇക്കൊല്ലം പറഞ്ഞിട്ട് എനിക്ക് 3 കണ്ടേ വേണ്ടു എന്ന്. ഞാൻ നീ 3 കണ്ടം നട്ടാൽ മതി, ബാക്കി അമ്മ നട്ടോളാം, വെള്ള ഏതായാലും വരുന്നല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനും മക്കളും കൂടെ ഇപ്പോൾ ആളെ ചെയ്യാൻ പോയിട്ടായില്ലത്. അതുകൊണ്ട് നമുക്കിപ്പം നല്ല നമുക്ക് ഇഷ്ടംപോലെ കൂട്ടുകയും ചെയ്യാം. പച്ചക്കറി എല്ലാം ഒന്നും പിടിന്ന് വാങ്ങയില്ല, വെള്ളരിക്കൊന്നും പിടിന്ന് വാങ്ങയില്ല. നമ്മളെ ചീര വെള്ളരി മത്തം കുമ്പളം ഒന്നും മണിക്ക് അതായാൽ നമുക്കതായില്ലേ. ഇന്നും കൂടെ ചീര കുറേ വെച്ചു ഇതെല്ലാമായി നല്ല ഒരു രീതിയിൽ മുന്നോട്ട്. പക്ഷേ ഇവിടെ ഇതന്നെ ഒരു കനാൽ ഒരു കുണ്ട് നമുക്കിടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ആദ്യം വെള്ളരിക്കുമ്പോൾ അതിപ്പം ഇടിയില്ല, അതിലെല്ലാം ഇടിഞ്ഞ് തൂർന്നിട്ടായില്ല. അതെല്ലാവരും കൂടെ വിചാരിച്ചിട്ട് ആക്കി നമുക്ക് ആദ്യം പച്ചക്കറി നടുകയും ചെയ്യാം. പിന്നെ കപ്പി എല്ലാം ഉണ്ട്, ഒരു പറയുമ്പോൾ കപ്പിയുണ്ട്, ചോളം നട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ ആവശ്യത്തിന് ചക്കരക്കേങ്ങ് എല്ലാം നട്ടിട്ടുണ്ട്. കഴിഞ്ഞാലും നല്ല പൈസയായിട്ട് കിട്ടീന് നല്ല ഇതന്നെ. ഇപ്പം അങ്ങനെ വിചാരിക്കുന്നു നല്ല കുത്തി ചെയ്തിട്ട്.
1: ഇതെല്ലാം ഓരോ സമയത്ത് വിളവെടുപ്പായിരിക്കും, എല്ലാം ഒരേ സമയത്ത് വരുന്നത് ഇപ്പൊ ഈ പച്ചക്കറികളായിരിക്കും അല്ലേ? ഇപ്പൊ ചീരയായിരിക്കും ആദ്യം വിളവെടുപ്പ്.
0: ചീര ആദ്യം നമ്മൾ ഇട്ടു ഈ വെള്ളരി തടത്തിൽ. എല്ലാവരും ഇക്കൊല്ലം ഞാൻ ഒരു കണ്ടത്ത് തന്നെ ഇപ്പൊ ഇത്ര പോലെ ചീര പറിച്ചു തടത്തിലിട്ടതും പിന്നെ 4 വരമ്പിനും വേറും ചീര
1: പൊരിത്തി വെതറി അപ്പാട് പൊരിക്കുവോ അല്ല പൊരിച്ച് നടുവോ അങ്ങനെ
0: ഇല്ല. ഇപ്പം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ആരും പൊരിച്ച അടയില്ല, ഇങ്ങനെ ദൂരം ദൂരം വേറെ കൈ നട്ട പോലെ.
1: അതുപോലെ തന്നെ
0: നമ്മ ഈ പുഴിയില് ലക്ഷം ഈ ചീര പിറ്റോട്ട് ഇങ്ങനെ വേറിയാല് ഒരേ ദൂരം ദൂരമായിട്ട് നിൽക്കും. ഇക്കെല്ലാം നല്ല ചീര എൻ്റെ ചീര. രണ്ട് മൂന്നാൾ ഇപ്പോൾ ഒരാൾ തന്നെ നാലോട്ടം പോകുന്നു ചേച്ചിയുടെ ചീര എന്നും പറഞ്ഞിട്ട്. ഒരാളെ ചീര ചീരയുടെ വളം ആദ്യം ഈ ആലവളും പിന്നെ കോഴി വളം കൂടെ പെരക്കിയിട്ട് ഇടും. പിന്നെ 2-3 ചപ്പ് വരുമ്പം പിന്നെ ഇത് 18-18 ആ വളം ഇടും. ആ വളം ഇട്ടിട്ടാകുമ്പോൾ പിന്നെ വേണ്ടിക്കലേ കോഴി വളം പിന്നെ ഇടും. അപ്പോൾ തന്നെ പൊന്തി വരും. പിന്നെ ചാണം കലക്കുന്ന ചാണം കലക്കി അത്ര രസം കിട്ടൂല.
1: എത്ര ദിവസം കറക്റ്റ്
0: എങ്ങനെ 1 മാസം നമുക്ക് വേണം നമ്മൾ നിൽക്കണ്ടിക്കല്. വേഗം പൊങ്ങണമെങ്കിൽ അതിന് പാടിട്ടൊടുത്തും

0: വേറെ കടയിൽ പോയി വലിയ ഓന പാടെ ഇന്നലെ പിന്നെ അതെല്ലാം പോയി വൃത്തിയാക്കി അച്ഛൻ്റെപ്പുരം ഇന്ന് രാവിലെ ഓൻ പോയി വന്നിട്ട് ഞാൻ രാവിലെ രാവിലെ വെള്ളം കഴിക്കാൻ പോയാൽ വെള്ളം നമ്മൾ അടുത്തന്നെ കണ്ടത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്.
1: അല്ല ഈ ശുദ്ധമായ പച്ചക്കറികളും ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ അസുഖവും നമ്മൾ അധികം
0: ഇല്ല അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് അങ്ങനെ ഇപ്പം എന്താ കൂട്ടി വയറ് അങ്ങനത്തെ ഒന്നും നമുക്കില്ല. നമ്മൾ തന്നെ നമുക്ക് വെള്ളം കഴിക്കാൻ നമ്മൾ കുറേ നാളവിടെ വെച്ചേക്കും. നമ്മൾ വെള്ളം കഴിക്കുക കക്കിരിക്കല്ല അത് തന്നെ തിന്നല് പച്ച തന്നെ പച്ച വിൽക്കാൻ വരുന്ന അവർക്ക് വരുന്നവർക്കും കൊടുക്കും. ഓറ് ഇപ്പം കരിമ്പിൻ്റെ പറഞ്ഞില്ലേ എന്നാണൊക്കെ നമ്മൾ ഈ 200 ഒന്നും പൈസ നമ്മൾ മേടിക്കൂല. നമ്മളിപ്പം 35 നമുക്ക് 200 ആ പൈസ അവിടെ പോയില്ല. നമ്മൾ എന്തായാലും അവരോട് പറയും നമ്മൾ അങ്ങനെ മേടിക്കുന്നില്ല കടയിൽ പോയാൽ അങ്ങനെയല്ലല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കണ്ടേ. ഒരാളെ നല്ല ഇതാണേ ഒരാളെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരണം എന്നാ പറയില്ല. അധികം ഇപ്പം ഗൂഗിൾ പേ ചെയ്യലാണ് മോൻ്റെ ഫോണിലേക്ക് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് അധികം ചെയ്യും. ഓനോട് വിളിച്ചു ചോദിച്ചു അവരെല്ലാം നല്ല സത്യസന്ധതന്മാരാണേ. ചേച്ചി
1: ഇതാ കസ്റ്റമർ
0: സ്ഥിരമായിട്ട് ചേച്ചി ആ വരും നമ്മൾ നോക്കി നോക്കി തന്നെ വരും ആള്. സീരിയലെല്ലാം കൊണ്ടുപോയി ഇനിയെടുക്കുവാന്ന് ചേച്ചി നല്ല സീരിയാന്ന് നല്ല വേവുന്നുണ്ട് നല്ല സീരിയാന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അവരോട് അങ്ങനെ തന്നെ കളിക്കും നമ്മളൊന്നും കസർത്തിട്ടൊന്നും പറയില്ല. നമ്മളെ സാധനം പറയും പിന്നെ എന്തെങ്കിലും ഓരോരാൾ കുറച്ച് കുടിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ഞാനൊന്നും പറയില്ല അതിനൊക്കെ. പിന്നെ അവർ ഓരോരാൾ ഇങ്ങനെ തച്ച വഴിമ കയറും ഒരാൾ കൺപനാക്കാൻ അതിനൊന്നും നിൽക്കില്ല. ഇത്ര വരെ ഒന്നുമില്ല നല്ല നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇങ്ങനെ കൊയങ്ങാണ്ടാവട്ട്
1: ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ എങ്ങനെയാണ്
0: ആനുകൂല്യം? പിന്നെ പഞ്ചായത്ത് പിന്നെ കൃഷി വരുന്ന പാടശേഖരക്കാരെ പുരുഷ നല്ല ഇത് തന്നെ നടാനും ആക്കാനും ഇല്ല നല്ല ഇത് തന്നെ. പിന്നെ കുമ്മായം തരുന്നുണ്ട്. പിന്നെ നമുക്ക് നെല്ല് വിത്ത് തരുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ നെല്ല് വിത്തും. പിന്നെ അങ്ങനെയല്ലാണ്ട് ആനുകൂല്യം പിന്നെ അത് അവർക്ക് ഉണ്ടാവുന്നുണ്ടാവൂലു. കുമ്മായം കിട്ടുന്നുണ്ട്. കുമ്മായം വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളെ കണ്ടത്തിലെല്ലാം ഒരാളെല്ലാം കുണ്ടലേ ഇടൂല്ലോ അമ്മനെ നമ്മളെ കണ്ടലേച്ച് നമ്മ കണ്ട കൂട്ടുമ്പോൾ തന്നെ കണ്ടത്തിൽ വാരിയാൻ കിട്ടും.
1: പല ആളും സംസാരിക്കുന്നു കേട്ടോ പുതിയ കൃഷി രീതികൾ.
0: ഞാൻ കേബേജ് ചേട്ടന് നല്ലതായിട്ട് കിട്ടിന് നമുക്ക് ഇഷ്ടംപോലെ കൂട്ടാൻ നല്ല രസം പുറത്തുനിന്ന് വാങ്ങയില്ല. പിന്നെ കോളിഫ്ലവർ അത് നട്ടിട്ട് നല്ലോണം കിട്ടീന് അത് നടന്നിട്ടെങ്കിൽ ആദ്യം ഈ സമയമൊക്കെ കുറച്ചാവണം.
1: ഇവിടുത്തെ കണ്ടത്തിന്റെ പ്രത്യേകത എപ്പോഴും വെള്ളം ഒഴുകുന്ന ഒരു പ്രദേശമാണ്.
0: അത് മഴ വന്നപ്പോൾ ഇക്കൊല്ലം 6-7 പ്രാവശ്യം ഈ റോഡ് വരെ വെള്ളമാണ്. നെല്ല് നട്ടിട്ടും നെല്ലും എല്ലാം വെള്ളത്തിന് അതൊന്നും കിട്ടില്ല വിചാരിച്ചിനി നല്ല നല്ലതായിട്ട് കൊല്ലം കിട്ടീന് വെള്ളം കയറിയിട്ട് നല്ല നെല്ല്. പിന്നെ കൃഷിക്ക് അവരെല്ലാം വന്നിട്ട് നോക്കിയിട്ടല്ല എഴുതി കൊണ്ടുപോകലും ചെയ്തില്ലേ. പിന്നെ ആള് ചാനൽ അവരെല്ലാം വന്നിട്ട് കൊല്ലം മോശമില്ല നല്ല നെല്ലായി കൊല്ലം കിട്ടീന്.
1: അപ്പൊ മുയ്യത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നിങ്ങളുടെ കർഷകർക്ക് സാധിക്കട്ടെ. നല്ല ഗുണനിലവാരമുള്ള വിഷരഹിത പച്ചക്കറികളും നെല്ലും അരിയൊക്കെ ഇവിടെയുള്ള നാട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും. ഇനിയും ഇനിയും
0: സാധിക്കട്ടെ. പിന്നെ നമുക്കൊരസുഖം ഒന്നും ഇല്ലാണ്ട്
1: ദൈവം തരട്ടെ.
2: ഇതുവരെ കൃഷിവിശേഷങ്ങൾ പങ്കുവച്ചത് ഭവാനി ഏച്ചിയാണ്.

0: കാലാവസ്ഥാനുസൃതവും പരിസ്ഥിതിയോട് ഇണങ്ങുന്നതുമായ കാർഷിക രീതികൾ വഴി വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ അഥവാ കാലാവസ്ഥാനുസൃത കൃഷിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയും സുസ്ഥിര വികസനവും കൈവരിക്കാൻ ഇത് സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നേരിടാനും സഹായിക്കും. പ്രധാനമായും കാലാവസ്ഥാനുസൃത കൃഷിക്ക് മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഉൽപ്പാദനക്ഷമത. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതവും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെയുമുള്ള കൃഷിരീതികളിലൂടെ കാർഷിക ഉൽപ്പാദനക്ഷമത സുസ്ഥിരമായി ഉയർത്താൻ ലക്ഷ്യമിടുക. രണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന പരിതസ്ഥിതികളോട് ഇണങ്ങാനുള്ള കഴിവ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദീർഘകാല ആഘാതങ്ങളോട് ഇണങ്ങി കൃഷി മെച്ചപ്പെടുത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. ഹ്രസ്വകാല ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് കാലാവസ്ഥാനുസൃതമായ കാർഷിക രീതികൾ അനുവർത്തിക്കുന്നത് നല്ലതാണ്. മൂന്ന്, കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം. അനുയോജ്യമായ കൃഷിരീതികളിലൂടെ ഹരിതഗൃഹ വാതകങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ സഹായിക്കുക. കൂടാതെ മണ്ണിനെയും മരങ്ങളെയും പരിപാലിച്ച് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഇതിൽ ജലത്തിൻ്റെയും വിത്തിൻ്റെയും ഉപയോഗം ഉൾപ്പെടെ കൃഷിയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളെ എങ്ങനെയെല്ലാം യുക്തിപരമായി ഉപയോഗിക്കാമെന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് വെദർ സ്മാർട്ട് അഥവാ കാലാവസ്ഥ. ദിനാവസ്ഥാ പ്രവചനം നടത്തുക, കാലാവസ്ഥാ വ്യതിയാന സേവനങ്ങൾ നൽകുക, കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള കാർഷിക ഉപദേശങ്ങൾ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക, കാലാവസ്ഥാഘാതങ്ങൾക്ക് ഇൻഷുറൻസ് നൽകാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുക, കാലാവസ്ഥയ്ക്കനുയോജ്യമായ വിത്തിനങ്ങളും കൃഷിരീതികളും തിരഞ്ഞെടുക്കുക, കാലാവസ്ഥാ മുന്നറിയിപ്പും അടിയന്തര തയ്യാറെടുപ്പുകളും നടത്തുക, ഇതെല്ലാം വെദർ സ്മാർട്ടിൽ ഉൾപ്പെടുന്നു. മറ്റൊന്നാണ് വാട്ടർ സ്മാർട്ട്. ജലോപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ജലപരിപോഷണവും റീചാർജിങ്ങും മഴവെള്ള സംഭരണം ശക്തിപ്പെടുത്തുക, തുല്യ രീതിയിലുള്ള ജലവിതരണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ കൃഷിയിടങ്ങൾ സജ്ജമാക്കുക, മൺസൂൺ കാലത്ത് ലഭിക്കുന്ന മഴവെള്ളം പാഴായി പോകാതെ ശ്രദ്ധിക്കുകയും മഴവെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കാതെ ജലസ്രോതസ്സുകൾ വഴി ഉപയോഗപ്രദമാക്കുകയും ചെയ്യുക, സോളാർ പമ്പുകൾ വഴി സൗരോർജത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കണം, ഒപ്പം വൈദ്യുതിയാക്കി മാറ്റുകയും വലിയ ഉയരത്തിൽ വെള്ളം പമ്പ് ചെയ്യുവാനായി സഹായിക്കുകയും ചെയ്യണം. അടുത്തത് സീഡ് സ്മാർട്ട് അഥവാ ബ്രീഡ് സ്മാർട്ട്. വിത്തും നടീൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥയ്ക്കനുയോജ്യമായ വിവിധ വിത്തിനങ്ങൾ ഉപയോഗിക്കണം. വരണ്ട പ്രദേശങ്ങളിൽ വരൾച്ചയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ജലസേചനം കുറച്ചു നൽകിയാൽ മതിയാകും. സീഡ് ബാങ്ക് അഥവാ വിത്ത് ബാങ്ക് സ്ഥാപിക്കുക. ഇനിയാണ് കാർബൺ സ്മാർട്ട്. ഇതുമായി ബന്ധപ്പെടുന്നത് കാർഷിക വനവൽക്കരണമാണ്. ഉപയോഗശൂന്യമായ ഭൂപ്രദേശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വഴിയുള്ള ഫലവത്തായ രീതിയിലുള്ള ഭൂവിനിയോഗം. മണ്ണിനെ പരിപോഷിപ്പിക്കണം. വിളവെടുപ്പ് സമ്പ്രദായത്തിൽ പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് ഉൾപ്പെടുത്തുക. ഇത് മണ്ണിലെ നൈട്രജന്റെ ഗുണനിലവാരം കൂട്ടും. കന്നുകാലികൾക്ക് എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം നൽകുക. ഇതുവഴി അവയുടെ ചാണകത്തിൽ നിന്നും പുറപ്പെടുന്ന മീഥെയിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കാം. കാർഷിക മേഖലയിൽ നിന്നുള്ള ജൈവ വസ്തുക്കൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കാം. അടുത്തത് സ്ഥാപന അല്ലെങ്കിൽ വിപണി സ്മാർട്ട്. വിവിധ മേഖലകളിലെ സംയോജനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. പ്രാദേശിക സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തണം. ധനകാര്യ സേവനങ്ങൾ പ്രദാനം ചെയ്യണം. വിപണി സംബന്ധിച്ച വിവരങ്ങൾ പ്രദാനം ചെയ്യണം. കാലാവസ്ഥാ വ്യതിയാനം, കീടങ്ങളുടെ ആക്രമണം, വിളകൾക്ക് വരുന്ന അസുഖങ്ങൾ എന്നീ നഷ്ടസാധ്യതകൾക്കുള്ള മുൻകരുതലുകൾ എടുക്കണം. വരൾച്ച, ചുഴലിക്കാറ്റ്, ചൂട് തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള ആസൂത്രണം നടപ്പിലാക്കുക. വരും പതിറ്റാണ്ടുകളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. തുടർച്ചയായി കുറഞ്ഞ ഇടവേളകളിൽ ഉണ്ടായേക്കാവുന്ന വെള്ളപ്പൊക്കം, ദീർഘകാല വരൾച്ച, തീവ്രമായ കൊടുങ്കാറ്റ് എന്നിവ കർഷകർക്ക് കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെ തയ്യാറെടുക്കാനും പ്രതികരിക്കാനുമുള്ള സമയം കുറയ്ക്കും. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കാർഷിക ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കേണ്ടതിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തക്കതായ ഉപായങ്ങൾ കണ്ടെത്തി അവ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി വ്യത്യസ്ത കാർഷിക പാരിസ്ഥിതിക മേഖലകളിൽ പരമ്പരാഗതമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള കാർഷിക വഴക്കങ്ങളെ വിവേകപൂർവം സംയോജിപ്പിക്കുന്നത് കൃഷിനാശങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. പരമ്പരാഗത രീതികളെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനാവുന്ന ചില കാര്യങ്ങൾ എന്തെന്നാൽ, മണ്ണിലെ ജൈവ കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുക. കൃഷിസ്ഥലങ്ങളിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കുക. മുൻവിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുന്നതിന് പകരം മണ്ണിൽ ചേർക്കണം. മഴവെള്ളം ശേഖരിച്ച് വരൾച്ചാ സമയങ്ങളിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുക. ചൂട്, വരൾച്ച എന്നിവയെ അതിജീവിക്കാൻ കഴിവുള്ള വിളയിനങ്ങൾ ഉപയോഗിക്കണം. അതത് കൃഷിസ്ഥലങ്ങൾക്കനുസരിച്ച് കൃത്യ അളവിൽ വിളകൾക്കാവശ്യമായ വളം നൽകുക. ഒപ്പം സ്ഥാപനപരമായ ഇടപെടലുകളിലൂടെ കൂട്ടായ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള കർഷകരുടെ കാര്യക്ഷമതയെ വളർത്തും. അതത് പ്രദേശങ്ങളിൽ പ്രവചിച്ചിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി പരമ്പരാഗത കാർഷിക രീതിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന കനത്ത കൃഷിനാശങ്ങളുടെ തോത് ചുരുക്കാൻ സഹായിക്കും. മുയ്യത്തെ വയലിലും കർഷകരുടെ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഹരിത സമൃദ്ധിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. കർഷകരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101075 77, മറ്റൊരു നമ്പർ 9496666646.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ജോ ജറൂറത്ത് ഹൈ കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കെ ലിയ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ഹൈ ജോ ജറൂറത്ത് ഹൈ അപ്നെ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയേ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനി ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകെ ക്യൂംകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
1: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
3: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
1: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 5.56 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: CBSE പാഠ്യപദ്ധതിയിൽ 9-ാം ക്ലാസ് മുതൽ 3-ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൗകര്യപ്രദമായ വിധത്തിൽ 3-ാം ഭാഷ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായി

ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച് ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ആം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: സാഹിത്യവും സംസ്കാരവും, കലയും കായികവും, അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
3: വളയം

0: റേഡിയോ മലബാറിന്റെ വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ കൊട്ടിയൂരാണുള്ളത്. കൊട്ടിയൂരിൽ പാർക്കിംഗ് പ്ലേസിൽ ഇങ്ങനെ നിരവധി വാഹനങ്ങളിലിടയിലൂടെയുള്ള യാത്രയാണ്. അപ്പോഴാണ് ഒരു ട്രാവലറിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് റോഷ്.
0: എവിടെയാണ് സ്ഥലം?
1: തൃശ്ശൂരാണ് സ്ഥലം.
0: ഇതിപ്പം എത്രാമത്തെ തവണയാണ് ഇവിടെ വന്നത്?
1: ഈ സീസണിൽ ഇത് ആദ്യത്തെ തവണയാണ്. എല്ലാ സീസണിലും ഒരു 3-4 തവണ വരാറുണ്ട്.
0: അപ്പൊ ഈ ഒരു ദീർഘദൂര യാത്രയ്ക്കിടെ

0: എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവില്ല, മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ആളാണോ?
1: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങൾ കുറേ ഉണ്ട്. ഞാൻ ഇതേമാതിരി ഒരു മൈസൂർ പോയായിരുന്നു. അപ്പോൾ ഉറക്കം വന്നിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു തിരിവ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ആന, മഴയൊക്കെ പെയ്ത് റോഡൊന്നും കാണാതെ ഇരിക്കുകയായിരുന്നു. ഒരു ടേൺ ചെയ്ത വശം ആനയെ കണ്ടു. അപ്പോഴേക്കും എൻ്റെ വണ്ടി ആനയുടെ മേത്ത് തട്ടാൻ പോയതാണ്. ആന കറക്റ്റ് റോട്ടിലാണ് നിൽക്കുന്നുണ്ടായത്. എല്ലാം ഇരുട്ട്, ഫുള്ള് ഇരുട്ടാണ്. കറണ്ടുമില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. അന്ന് ആനനെ കണ്ടതും റൈറ്റിലേക്ക് ഒന്ന് ഒടിച്ചു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഉറക്കം പോയി, എല്ലാം പോയി. പിന്നെ രണ്ടു ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
0: ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്, കാരണം ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നതല്ലേ.
1: അതെ അതെ, വണ്ടിയിൽ ഉള്ളവരും പേടിച്ചു. ആന പെട്ടെന്ന് ആന നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി. അത് എന്നിട്ട് തുമ്പിക്കൈ പൊക്കിയപ്പോഴേക്കും എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് പോയി.
0: രക്ഷപ്പെട്ടു,
1: രക്ഷപ്പെട്ടു. അനുഭവങ്ങൾ കുറെ ഉണ്ട്.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി. അവളുടെ കല്യാണം കഴിഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.
0: എന്താണ് അത്, കഴിക്കാൻ ഇരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
1: ഈ മേഖലയിലുള്ളവർക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെണ്ണ് കിട്ടുന്നില്ല.
0: അത് അധികം ആൾക്കാരും പറയുന്നതാക്കാം. എന്താണ് അവരുടെ കുറവ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചുകൊണ്ട് ഡ്രൈവർമാരെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചോദിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് മാർക്കറ്റില് ഡ്രൈവർമാർക്ക് അല്ലേ ഡിമാൻഡ് കുറവാണ്. ഞങ്ങളൊക്കെ ജീവിച്ചത് അച്ഛനൊക്കെ ഡ്രൈവർ ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കുടുംബം പറ്റിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർതിരിവ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ ഒരു ചിന്താഗതി മാറി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ കക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മള് ഉറങ്ങാതെ അധ്വാനിച്ച് തന്നെയാണ് നമ്മളും കുടുംബം നോക്കുന്നത്. ഈ പറയുന്നവർക്കൊക്കെ എന്തെങ്കിലും നാളെ ഒരു ആവശ്യം വന്നാലും ഇപ്പൊ ഒരു ടൂർ പോണെങ്കിൽ തന്നെ ഇവർക്ക് വണ്ടി വിളിക്കാതെ പോകാൻ പറ്റില്ല. ഈ മേഖലയിൽ ഉള്ളവർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പണിക്ക് ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരു വണ്ടിയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഴപ്പമില്ല, ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നൊരു ജോലിയാണ്.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി. പക്ഷെ ഇതൊരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ടൊരു 5 വർഷം ആയിട്ടുള്ളൂ.
0: ഏത് വാഹനത്തിലായിരുന്നു തുടക്കം?
1: ഞാന് ഇന്നോവ, നമ്മൾക്ക് ഇന്നോവ ഉണ്ട്, അതിലായിരുന്നു തുടക്കം. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു വണ്ടി പുതിയത് വാങ്ങിയപ്പോ ഇതില് സ്ഥിരമായിട്ട് ഇങ്ങനെ കയറി.
0: തൃശ്ശൂരാണെന്ന് പറഞ്ഞു. അപ്പൊ തൃശ്ശൂരിൽ ഒരുപാട് ഗ്രാമഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ സ്ഥലം അങ്ങനെയുള്ള ഗ്രാമഭംഗികൾ നിറഞ്ഞ സ്ഥലമാണോ?
1: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ എന്റെ സ്ഥലം ഹൈവേയോട് ചേർന്നിട്ടാണ്, NH-നോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെയുള്ളൊരു ഇതുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും ഒക്കെയാണ്. എന്റെ വീടിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവില് അത്യാവശ്യം മലകളും എല്ലാതും ഉള്ള സ്ഥലമൊക്കെ തന്നെയാണ്. ഡാമുകളൊക്കെ ഒരുപാട് ഉണ്ട്, നല്ല സ്ഥലം തന്നെയാണ്.
0: നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് വണ്ടിയുടെ മെയിൻ്റെനൻസ് അതുപോലെ തന്നെ ഡീസൽ പെട്രോൾ വില വർധന ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു പ്രതിസന്ധി ഈ ഒരു മേഖല നേരിടുന്നില്ലേ?
1: തീർച്ചയായിട്ടും ഉണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് ഒറ്റടിക്ക് ഓട്ടത്തിന്റെ പൈസ കൂട്ടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞു വെച്ച ഓട്ടങ്ങളുണ്ട്. ഇപ്പൊ ഡീസലിന് 10 രൂപയുടെ വ്യത്യാസം വന്നപ്പോ നമുക്ക് ബാലൻസിൽ 1,000 രൂപ, 2,000 രൂപയൊക്കെ കുറവ് വരുന്നുണ്ട്. അപ്പൊ അത് കൂട്ടി പറഞ്ഞാലും കിട്ടുന്നില്ല.
0: മാത്രല്ല, ഈ ഒരു മേഖലയിൽ ഭയങ്കര ബാർഗെയിനും അതുപോലെ തന്നെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
1: അപ്പൊ
0: അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രതിസന്ധി രൂക്ഷമാകുന്നത്.
1: ആ, അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു ഇത് അഭിപ്രായം. കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോ ഒരു 5,000 രൂപ പറഞ്ഞ് ഓടുന്ന ഒരു ഓട്ടം ചിലപ്പോ അതില് ഒരു 1,000 രൂപ, 2,000 രൂപയൊക്കെ ആവും ബാലൻസ് ഉണ്ടാവുക. ആ പൈസ ഇല്ലാതെ ഓടുന്നവരാണ് പലരും. അവര് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പുതിയ പുതിയ അടുത്ത സംരംഭങ്ങൾ നശിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് കുറെ പേര്, അല്ലാത്തവരും ഉണ്ട്.
0: അപ്പോ ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാൻ എന്താണുള്ളത്?
1: ഹോബി ഫുഡിങ്,
0: ഭക്ഷണമായിട്ട്
1: കഴിക്കും. അത് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കില്ല, നമുക്ക് ഉറക്കം വരും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട്. ഓട്ടമില്ലാത്തപ്പോ ഫ്രണ്ട്സായിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കും.
0: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: എത്ര പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പാട്ടാണല്ലോ മെയിൻ. രാത്രി സമയത്ത് മെലഡി സോങ്സ് വെച്ച് പോവും, പകലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകൾ എല്ലാം കളക്ഷനായിട്ടുണ്ട്, അതൊക്കെ ആസ്വദിച്ച് പോവും.
0: അപ്പൊ ഇനി തിരിച്ചിട്ട് എപ്പോഴാണ് ഇവിടുന്ന് യാത്ര നാട്ടിലേക്ക് പോകുന്നത്?

0: ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: ഓക്കെ, അപ്പൊ സ്വന്തം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമോ?
1: എന്റെ പേര് തൗസീഫ്. എന്റെ സ്ഥലം കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയാണ്. ഈ ടാക്സി മേഖലയിൽ 15 വർഷമായി. പക്ഷേ നമ്മൾ ഒരു 2 കൊല്ലം 30 കൊട്ടിയൂർ വരുമ്പോഴത്തേക്ക് നല്ല മാറ്റമായിരുന്നു. 2 കൊല്ലം 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളി വണ്ടികൾ മാത്രമേ അധികം ഉണ്ടായിരുന്നുള്ളൂ. കർണാടക വണ്ടികൾ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ടേക്ക് കർണാടക വണ്ടി വളരെ കൂടുതലാണ്. എന്താ വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ആ പ്രൊട്ടക്ഷൻ മലയാളി വണ്ടിക്ക് ഇവിടെ കൊടുക്കുന്നില്ല. നമുക്ക് കർണാടക സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഇല്ല. അതായത് നമ്മളിപ്പോൾ പാൽച്ചോരം ഇവിടുന്ന് വൺ വേ ആക്കാം ഇവർക്ക്. ഈ സീസൺ ടൈമിൽ കയറി പോകാൻ വിടരുത്, ഇരുട്ടി പോയി അങ്ങനെ തിരിഞ്ഞു പോകാൻ പോകണം. ഇറങ്ങി വരുന്ന വണ്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങി വന്നോട്ട് കയറി പോകുന്ന ഒഴിവാക്കണം തീർച്ചയായും. അപ്പൊ നമ്മ സാധാരണ ഇപ്പൊ നമ്മ ഞാൻ തിരുനെല്ലി സ്റ്റേ ചെയ്തായി. അപ്പൊ സാധാരണ നമ്മൾ ഈല വരണതിലാണ്, പാൽച്ചോരം കയറി പോയി ആണ് പോലും. ഇന്നലെ മറ്റേ നെടുമ്പൂല് പോയി കൊണ്ടി വന്നു, ഈല വണ്ടി വിടൂല. എന്നാലും കർണാടക വണ്ടി ഇവിടുന്ന് തന്നെ ഇവർ വിടുന്നുണ്ട്, ബസ് വരെ കയറ്റി വിടുന്നുണ്ട്. മലയാളി വണ്ടി മാത്രം കയറ്റി വിടുന്നില്ല, അതാണ് പ്രശ്നം.
0: അത് ചിലപ്പോൾ നമ്മുടെ ആതിഥേയത്തിന്റെ ഒരു ഭാഗമായിട്ട് നടത്തിയതായിരിക്കും വിചാരിക്കാം. കാരണം നമ്മളിവിടെ വരുന്നവർ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കണം എന്നാണല്ലോ.
1: അത് ശരിയാണ്, സ്വീകരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പൊ നിങ്ങൾ കർണാടക എവിടെ പോണെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ അപ്പൊ അവർ ഒന്നെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ പറഞ്ഞേക്കും നമ്മള് അവിടെ നിന്ന്. നേരെ മറിച്ച് അവർക്ക് ഇവിടെ കർണാടകയിൽ ബോർഡ് വെക്കണം, അനൗൺസ്മെന്റ് കർണാടകയിൽ ചെയ്യണം. എന്തിനാണിത്?
0: പക്ഷെ അവർക്ക് നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും ആചാര രീതികളൊക്കെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു.
1: അതേമാതിരി തന്നെയല്ലേ ഇപ്പൊ നമ്മൾ. ഇപ്പൊ നിങ്ങൾ സുബ്രഹ്മണ്യം, കുക്കെ സുബ്രഹ്മണ്യം പോയി നോക്ക്, നിങ്ങൾക്ക് അവിടെ എന്ത് കൗണ്ടറിൽ എന്ത് ചെയ്യേണ്ടത് പോലും നിങ്ങൾക്ക് അറിയില്ല. അവരത് പറഞ്ഞു പോലും തരില്ല. തരുന്നുണ്ടെങ്കിൽ അവരെ ഭാഷയിൽ അവർ പറഞ്ഞു തരും, മലയാളത്തിൽ അവർ പറഞ്ഞു തരില്ല.
0: എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്തുന്ന രീതിയിലുള്ള പിന്നെ ബോർഡുകളും സൈൻ ബോർഡുകളും അതുപോലെ തന്നെ അനൗൺസ്മെന്റുകളും വേണം തന്നെയാണ് നമ്മുടെ
1: അഭിപ്രായം. അതാണ്. പക്ഷെ നമ്മ അന്യ സംസ്ഥാനത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്വീകരണം നമുക്ക് കിട്ടുന്നില്ല.
0: അതൊരു പരാതി തന്നെയാണ്.
1: പരാതി തന്നെയാണ്.
0: ഓക്കെ, അപ്പോ എത്ര മണിക്കായിരുന്നു അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര?
1: ഞാനിപ്പോ രാവിലെ തിരുനെല്ലിന്ന് 8:30 വിട്ടതാ. ഇപ്പൊ സമയത്തിലായി. ഇപ്പോഴാണ് ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി കയറ്റി വിടുന്നത്.
0: എത്ര പേരുമായിട്ടായിരുന്നു ഈ ഒരു യാത്ര?
1: 12 പേര്.
0: തിരിച്ചുള്ള യാത്ര എത്ര മണിക്കാവും?
1: ഇനിയിപ്പോ ഇവര് ഇവിടുന്ന് ഇറങ്ങുന്ന മാതിരി ആയിരിക്കും. ഇവര് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഒന്ന് പുരളിമല, മൃദംഗ, ശൈലശ്ശേരി, മാമൻ, നേരെ നാട്ടിലേക്ക്. ഏകദേശം ഒരു 10-11 മണി പ്രതീക്ഷിക്കുന്നു രാത്രി.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛന്റെ അമ്മയുണ്ട്, എന്റെ ഭാര്യ, 3 മക്കൾ.
0: അവരൊന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: അച്ഛന്റെ അമ്മയുടെ പേര് ഷെരീഫ് ആംബി, അച്ഛന്റെ പേര് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ്, അമ്മയുടെ പേര് സുലേഖാബി, എന്റെ ഭാര്യയുടെ പേര് നഗീന, എന്റെ മൂത്ത മകന്റെ പേര് നസീഫ്, 2-ാമത്തെ മകന്റെ പേര് ഇസ്ഹാൻ, 3-ാമത്തെ മകന്റെ പേര് ഇവാൻ.
0: പഠിക്കണോ?
1: 2 പേര് പഠിക്കുന്നുണ്ട്, 3-ാമത്തവൻ ചെറുതാണ്, 2 വയസ്സായതേ.
0: അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ കടന്നു വന്നിട്ട് 15 വർഷക്കാലമായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവല്ലോ. കാരണം ദൂരെ യാത്ര നടത്തുന്ന ആൾക്കാരാണ് ഈ ഡ്രൈവർമാര്. അപ്പൊ അവർക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ?
1: അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്, പക്ഷെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല അനുഭവങ്ങളല്ല.
0: എന്നാ തുറന്നു പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ശ്രോതാക്കളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ?
1: ഇല്ല, അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാല് പലതും നമ്മ ഇവിടുന്ന് പാസഞ്ചറാകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ നടന്ന പ്രശ്നങ്ങളാണ്. ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടല്ലാണ് നമ്മളെ പണി. എന്നിട്ട് നാട്ടിലെത്തിയിട്ട് നമ്മളെ കുറ്റം പറയും.
0: അപ്പൊ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ യാത്ര ചെയ്ത് ഇവിടെ വന്നു, വന്നിട്ടാകുമ്പോ ഈ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ഒഴിവ് സമയങ്ങളിൽ എന്താണ് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാനുള്ളത്?
1: എന്റർടൈൻമെന്റ് പറയാനൊന്നുമില്ല, ഒരു ചായ കുടിക്കും, വന്ന് വണ്ടിയിൽ റെസ്റ്റ് ചെയ്യും. വേറെ എന്താണ് എന്റർടൈൻമെന്റ്?
0: അല്ല, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടാറുണ്ടോ?
1: സമയം സിനിമ കാണലോ വളരെ കുറവാ. സിനിമ ഇപ്പൊ വണ്ടിയിൽ പാട്ട് വെച്ചു കൊടുത്താലും നമ്മൾ കാണാൻ പറ്റില്ല. ഡ്രൈവിംഗിൽ കള്ളത്തരം ചെയ്യാൻ പറ്റില്ലല്ലോ.
0: കള്ളത്തരം കാണിക്കാൻ പറ്റാത്ത ഒരേ ഒരു മേഖല ഡ്രൈവിംഗ് മേഖലയാണ് അല്ലേ? ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: ആ, പാട്ട് കേൾക്കും അത്യാവശ്യം.
0: എത്ര പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: നമ്മിപ്പോ വണ്ടിയിൽ സാധാരണ ഇപ്പോ വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ആ കാലഘട്ടത്തിലെ പാട്ട് വെച്ചു കൊടുക്കും. അടിച്ചു പൊളിച്ചു പോകുന്ന ടീമാണെങ്കിൽ അവർക്ക് ആ ടൈമിലെ പാട്ട്. അങ്ങനെയാണ്, നമ്മളെ ഇഷ്ടത്തിനായിട്ട് നമ്മൊന്നും ചെയ്യില്ല, ഇവരെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു.
0: നമ്മുടെ കസ്റ്റമറുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അല്ലേ? അപ്പോ പലതരം ആൾക്കാരാണല്ലോ വണ്ടിയിൽ കയറുന്നത് അല്ലേ? അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യും.
1: നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് അവർക്ക് വെക്കാം. അങ്ങനെയാണ്.
0: അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ദൂരെ യാത്ര നടത്തിയിട്ടുള്ള ഏത് ഭാഗത്തേക്കാണ്?
1: ദൂരെ യാത്ര ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് മഹാരാഷ്ട്ര. ടാക്സി ഫീൽഡില്, ലോറി ഫീൽഡില് പല സ്ഥലത്തും പോയിട്ടുണ്ട്.
0: അപ്പൊ ലോറിയും എടുത്തിട്ടുണ്ട്. അതായപ്പം ലോഡിംഗ് വണ്ടി ആയിരിക്കും.
1: ലോഡിംഗ് വണ്ടി നാഷണൽ പെർമിറ്റാണ്.
0: അപ്പൊ ലോറിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ?
1: ഈ ഫീൽഡിൽ തന്നെ ഞാൻ സ്ഥിരമായിട്ടുള്ളത്. നമ്മളൊരു റിലേറ്റീവിന്റെ ഒരു വണ്ടിയുണ്ട്. അപ്പൊ അത്യാവശ്യം ഈ ഇനിയിപ്പോ കൊട്ടിയൂർ കഴിഞ്ഞ നമുക്ക് ഓഫ് സീസണാ, ഓണം വരുന്നവരെ ഓഫ് സീസണാ. അപ്പൊ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ കയറി പോകും. അങ്ങനെ ഒരു 2-3 മാസം വരെ.
0: അപ്പൊ ഈ വലിയ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ലോഡാണ് കൂടുതൽ ഉണ്ടാവുക?
1: അധികം ലോഡ്, കൂടുതൽ ലോഡ് ഉണ്ടാകുന്നത് നമുക്ക് മാങ്ങ, ഇപ്പോ ആപ്പിള്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പല ഐറ്റംസ് ഉണ്ടാവും. പൈനാപ്പിൾ ഉണ്ടാവും, ചന്ദനത്തിരി ഉണ്ടാവും, പല പല ഐറ്റംസുകളാണ്.
0: അപ്പൊ ഇതിപ്പം നമ്മൾ അവിടെ ഒരു ലോഡ് എടുത്ത് പോയിട്ട് അവിടെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വേറെ എവിടെയെങ്കിലും ലോഡ് കിട്ടാം.
1: നമ്മൾ നാട്ടിലൊക്കെ തന്നെ വരാനില്ല, നമ്മൊരു പോക്ക് പോയി കഴിഞ്ഞാല് ചിലപ്പോൾ നാട്ടിൽ കറങ്ങി തിരിഞ്ഞെത്തുമ്പോൾ ചില വണ്ടിക്കാർ ഇപ്പൊ എറണാകുളം ആ ഭാഗത്തിൽ അവരെല്ലാം പൈനാപ്പിൾ കയറ്റി പോകുന്നവർ നാട്ടിലൊക്കെ തന്നെ തിരിച്ച് ലോഡ് കൂടി. നമ്മൾ പോയാൽ അങ്ങനല്ല, നമ്മൾ പല സ്ഥലത്തേക്ക് പോകും. ലോഡ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധനം ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഹോൾട്ട് ആവും, മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ ലോഡാന്ന് ചിലപ്പോൾ അസാം ആയിരിക്കും അല്ലെങ്കിൽ ചെന്നൈ ആയിരിക്കും. അങ്ങനെയാണ്.
0: അപ്പൊ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വണ്ടിയും കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ യാതൊരു ലോറിയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട്
1: നമ്മൾക്ക് കൂടുതൽ അനുഭവം ഇല്ല. നമുക്ക് വണ്ടി എവിടെ വെച്ച് കിടന്നുറങ്ങാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. വണ്ടി ഇപ്പൊ നമ്മളിപ്പോ ഒരു ധാബയിൽ വെക്കുന്നുണ്ടെങ്കിൽ അവരെ പെർമിഷനോട് കൂടി പാർക്കിങ്ങിന്റെ പൈസ കൊടുത്ത് നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യം, വണ്ടിയിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം ചില ധാബകളിൽ ഉണ്ടാവും, ചില ധാബകളിൽ ഉണ്ടാവില്ല. ചില സ്ഥലത്ത് നമ്മളിപ്പോ ടോളും കഴിഞ്ഞ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടുന്നുണ്ടെങ്കിലും അവിടെ കച്ചവടക്കാരെ നമ്മൾ ഓടിച്ചു കൊടുക്കും, അവരെ കടയുടെ മുമ്പിൽ വെച്ച് ഉറങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോലീസാണ് മെയിൻ പ്രശ്നം. ഞാൻ കണ്ടെടുത്തേക്ക് നമ്മൾ കേരളം ആണ് ഏറ്റവും ടോപ്പ്. ഈ വലിയ വണ്ടി ഓട്ടുന്നവർക്ക് ഏറ്റവും ടോപ്പ് കേരളമാണ്. ബാക്കി എല്ലാ സംസ്ഥാനത്തും നല്ല പൈസ ആൾക്കാരാണ്.
0: അതുപോലെ തന്നെ നമ്മൾ ഈ ദീർഘദൂര യാത്ര രാത്രി കാലങ്ങളിൽ ഓട്ടത്തിലിടയ്ക്ക് ഈ അക്രമങ്ങൾ പിടിച്ചുപറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
1: അനുഭവമൊന്നും നമുക്ക് ഉണ്ടായിട്ട ഇതുവരെ. എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം രണ്ട് ഡ്രൈവർമാർ ഉണ്ടാവും. മാക്സിമം നൈറ്റ് ഇപ്പൊ നമുക്ക് അറിയുന്ന ഏരിയകളെ മാത്രമേ നമ്മൾ നൈറ്റ് പോകട്ടു, അറിയാത്ത ഏരിയകള് നൈറ്റ് കയറ്റിയിടും വണ്ടി. അങ്ങനെയാണ് ചെയ്യുന്നത്.
0: ഒരു ലോഡ് പോയി കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളൊക്കെ ആയിട്ടാകുമ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്?
1: ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണിൽ പോയി ഫസ്റ്റ് ട്രിപ്പ് പോയാലും ഒന്നര മാസം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലെത്തി.
0: അത്രയും ദീർഘമായിട്ടുള്ള
1: അത് ഇങ്ങനെ നാട്ടിലേക്ക് നമ്മൾ നാട്ടിലേക്ക് ലോഡ് കിട്ടാൻ വേണ്ടി നമ്മൾ മെനക്കെട്ട ലോഡ് നാട്ടിലേക്ക് കിട്ടും. മുംബൈയെല്ലാം പോയി കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് പാർസൽ സർവീസ് ഇങ്ങോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ലോഡ് എടുത്ത് വരാം, എറണാകുളം വരെ വരാം. അങ്ങനെ പക്ഷെ നമ്മൾ അതിന് നിൽക്കില്ല. എന്ന് വെച്ചാൽ അത് ഓവർ ഹൈറ്റ് ആയിട്ട് വരും ലോഡ്. നമ്മൾ മുംബൈ പോയി, ഞാൻ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ലോഡ് എടുത്തു, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നേരെ ചെന്നൈക്ക് ലോഡ് എടുത്തു, ചെന്നൈയിൽ നിന്ന് വീണ്ടും മുംബൈക്ക് ലോഡ് എടുത്തു. അങ്ങനെയാണ്. അങ്ങനെയാണ് സാധാരണ. പക്ഷെ നാട്ടിൽ വരാൻ ഞാൻ പിന്നെ നിപ്പാനിൽ നിന്ന് ഉള്ളി കയറ്റി ബാംഗ്ലൂരേക്ക് വന്നു, ബാംഗ്ലൂരിൽ നിന്ന് നീലേശ്വരത്തേക്ക് ഒരു ഓട്ടം കിട്ടി നമുക്ക്. അതായത് വിനീറും കൊണ്ട് പ്ലൈ ഉണ്ടാക്കുന്ന സാധനമാണ്. അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത്. അത് വന്ന് രണ്ടു ദിവസം നാട്ടിലുണ്ടായി, മൂന്നാമത്തെ ദിവസം വീണ്ടും മംഗലാപുരത്ത് നിന്ന് ലോഡായി കൊച്ചിക്ക് പോയി വണ്ടി.
0: അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ ഒരു വാഹനത്തിൽ നിന്നുള്ള വരുമാനമാണോ നിങ്ങളുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്?
1: ആ മെയിനായിട്ട് ഇതാണ്. പിന്നെ പണിയില്ലാത്ത സമയമാണെങ്കിൽ ഓട്ടോ ഓട്ടും. ഓട്ടോ ഉണ്ട്, കഴിയുമ്പോൾ
0: ഓട്ടോറിക്ഷയും കൂടി ഉണ്ട്. അത് നാട്ടിൽ തന്നെ വെച്ചാണ്?
1: ആ നാട്ടിൽ തന്നെ വെച്ചോളൂ. കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെ വെച്ചോടുന്നു.
0: കാഞ്ഞങ്ങാട് എവിടെയായിട്ടാണ് വരുന്നത്?
1: കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലായിട്ട് വരും എന്റെ വീട്, മീൻ ഓഫീസ് എന്ന് പറയും.
0: ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിലൂടെ ചേട്ടന്റെ അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതുകൂടെ ഇതിലൂടെ കേൾപ്പിക്കുന്നതാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: ഹിന്ദി സാജൻ ഫിലിമിലെ തുഷായർ ഹേ.
0: ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. കാരണം അന്നത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നാണ് അല്ലെ സാജൻ. തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞോടിയ ഒരു ചിത്രം കൂടിയാണ് സാജൻ. അപ്പൊ അതിൽ ഈ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. അതോടൊപ്പം ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു.

കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് സൂര്യ ഇടവനയാണ്. ഇന്നത്തെ താരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്നത്തെ താരം ആരാണെന്ന് അതിനു മുന്നേ അറിയാം. ഇന്നത്തെ താരം നമ്മുടെ മുകേഷ് ചേട്ടനാണ്. മുകേഷ് ചേട്ടൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്, അതുപോലെ ഒരുപാട് ഇതാ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ഇൻ ഓൾ എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അഭിനേതാവാണ് മുകേഷ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും അതുപോലെ കൂടുതൽ സിനിമകളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രശസ്ത നാടക നടനും നാടക സംവിധായകനുമായ ഒ മാധവന്റെ മകനാണ് മുകേഷ്. മുകേഷ് ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. 1982 പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്.
3: എന്തു പറ്റി നിനക്ക്?
4: ഒന്നുമില്ല.
3: നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ.
4: ചേച്ചിക്ക് തോന്നുന്ന
3: ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് പറയടാ നീ.
4: ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട.
3: അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി ദൈവമേ? ഭാഗ്യം എന്ത് പറ്റിയത് ചേച്ചിയുടെ പാവം മോനെ. മോനെ ഭാഗ്യം നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല.
4: കരയരുത്, കരയരുത്, എനിക്കൊന്നുമില്ല. ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അവള് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞാൻ ആരാ? വെറും ഇസ്പയുടെ 7-ാം കൂലി. അവളന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണറാണെന്നൊക്കെ? അവൾ പറഞ്ഞത് സത്യമാ. അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാ. അതൊരിക്കലും ഞാനാവില്ലല്ലോ. ഞാനാര്? ഡെവിൾ, വെറും ഡെവിൾ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലാത്രേ. ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിന്. നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊരു കളിക്കോപ്പ് ഞാനും. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളൂ ചേച്ചി. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല. രാമനുണ്ണി വെറും മണ്ടൻ.
2: പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 1989 സിദ്ദീഖ് ലാൽ സംവിധാനം ചെയ്ത റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര ജീവിതത്തിൽ വഴിത്തിരിവായത്. നെടുമുടി വേണു, ലിസി, ജഗദീഷ് തുടങ്ങിയവരോടൊത്ത് മുകേഷ് അഭിനയിച്ച മുത്താനം കുന്ന് പി ഒ എന്ന ചിത്രം വളരെ നല്ല പ്രശംസ പിടിച്ചുപറ്റി.
5: ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൂടാ എന്നാണ്.
6: അത് ഞാൻ വേറൊരു പേരിൽ ഈ കുട്ടിക്ക് ഒന്ന് രണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്.
5: അതെന്തിന്?
6: അത് പിന്നെ ഈ കുട്ടിയുടെ ചരിത്രം പരീക്ഷിക്കാൻ. ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്തെഴുതിയത്. ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ.
5: അപ്പൊ കുട്ടിയുടെ പേരെന്താ?
6: പേരോ? പേര് പേരെഴുതണ്ട. എന്റെ കരളേന്ന് എഴുതിക്കും.
5: അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ ആശാനെ?
6: ആണോ? എന്നാ പിന്നെ എന്റെ പൊന്നെ ഒന്ന് കാച്ചിക്കും.
5: എന്റെ പൊന്നെ,
6: എന്റെ പൊന്നെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ, ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം. നന്നായിരിക്കണം കണ്ടു കഴിഞ്ഞ. ആദ്യം കണ്ട നിമിഷം തന്നെ, ആദ്യം കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സ് ഞാൻ തന്നു കഴിഞ്ഞു. ആ ഹൃദയം എനിക്ക് തരില്ലേ? തന്നില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല.
5: അത്രയും വേണോ?
6: വേണം. കുറച്ച് കടുപ്പത്തി ഇരിക്കട്ടെ. എഴുത്. എന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതി അറിയിക്കുക. അതുവരെ എനിക്ക് മനസമാധാനമുണ്ടാവില്ല. കളിച്ചത് എന്ന് സ്വന്തം ദിലീപ് കുമാർ.
5: ഏക്കോ
6: ഏൽക്കണം.
5: അഡ്രസ്?
6: അഡ്രസ് അഡ്രസ് ഞാൻ എഴുതിക്കളാം, ഞാൻ എഴുതിക്കളാം.
5: അപ്പൊ കൈപ്പട?
6: അത് പിന്നെ വലിയ അക്ഷരത്തിലില്ല, അറിയത്തില്ല. സമയം ഒരുപാടായി, അപ്പൊ ഇറങ്ങല്ലേ. ശരി, അതിങ്ങ വന്നേ, അങ്ങോട്ട് വന്നേ.
7: ഏത്? ഞാൻ സോർട്ട് ചെയ്തോളാം.
6: അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ.
7: ഏതെന്ന് പറ
6: കെ പി അമ്മണിക്കുട്ടി കെ ജെ ഹൗസ്. അതിങ്ങ വന്നേക്കൂ.
7: കെ പി അമ്മണിക്കുട്ടി കെ ജെ ഹൗസ്, ഇത് ഞാൻ കൊടുത്തോളാം. എന്താ?
6: വേണ്ട, അത് അത് ഞാൻ കൊടുത്തോളാം.
7: ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം? എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല.
6: മര്യാദ കത്തെഴുതാ നല്ലത്.
7: ആ, ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും.
6: ആരാ വെളിയിലാ നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറിനോട് കളി വേണ്ട.
7: കാണാമെടാ,
6: കാണാം.
2: 1990 മുകേഷ് നായകനായി പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രം കേരളത്തിലെ പ്രേക്ഷകർക്ക് ചിരിയുടെ ഒരു പുത്തൻ അനുഭവം പകർന്നു നൽകി. ഇതിന്റെ തുടർച്ചയായി 2 ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്നീ 2 ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുകേഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മലയാള ചലച്ചിത്ര അഭിനേതാവായ മുകേഷ് 1957 മാർച്ച് 5 പ്രശസ്ത നാടക അഭിനേതാക്കളായിരുന്ന ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകനായി കൊല്ലം ജില്ലയിലെ പട്ടത്താണ് ജനിച്ചത്. പട്ടത്താനം ഇൻഫൻസ് ജീസസ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുകേഷ് കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി. നാടകാഭിനേതാക്കളായിരുന്ന തന്റെ മാതാപിതാക്കൾക്കൊപ്പം നാടകവേദികളുമായുള്ള പരിചയം മുകേഷിന് അഭിനയത്തിന്റെ ബാലപാഠങ്ങളായിരുന്നു. പഠനശേഷം നാടകാഭിനയവുമായി ജീവിതം ആരംഭിച്ച മുകേഷിന് നാടകത്തിലുള്ള അഭിനയ മികവ് സിനിമയിലേക്ക് വഴി തുറക്കുന്നതിൽ സഹായകരമായി. 1990 മുകേഷ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചത്. അവയിൽ ഭൂരിഭാഗവും കോമഡി സിനിമകളായിരുന്നു. ഇൻ ഹരിഹർ നഗർ, കൗതുക വാർത്തകൾ, ഗോഡ് ഫാദർ എന്നിവയാണ് 1990 മുകേഷിന്റെ ഹിറ്റ് സിനിമകൾ. മുകേഷ് മോഹൻലാൽ, മുകേഷ് ജയറാം, മുകേഷ് ജഗദീഷ് എന്നീ കൂട്ടുകെട്ടിൽ ധാരാളം സിനിമകൾ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഹിറ്റുകളായിരുന്നു. പിന്നീട് അദ്ദേഹം നായക സ്ഥാനത്ത് നിന്ന് മാറി സ്വഭാവ വേഷങ്ങളിൽ കേന്ദ്രീകരിച്ചു. വിനോദയാത്ര, ഉദയനാണ്,

0: പിന്നെ എങ്ങനെ തോന്നും? പറ സാറേ.
1: നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ.
0: ദേഷ്യം വരുമ്പോ സാറിന് ഒരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു.
1: എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ?
0: സാറ് പറഞ്ഞ ഞാൻ എന്ത് എഴുതി തരും.
1: സാരി നേരെ ഇട്.
0: ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ?
1: നേരെ നില്ല്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ.
2: അതെ അതെ, പാവം.
1: എന്തോന്ന്?
2: അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ.
1: ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു, ഒന്നും നടന്നിട്ടില്ല ഇവിടെ.
2: അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാ തന്നെ എന്തോ അളിയാ.
1: നീ വിചാരിക്കുന്ന പോലെ
2: ഞാൻ അതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി.
1: എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കൊറേ നേരം ആയല്ലോ.
2: ഒന്നുമില്ല,
1: എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3rd റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്.
2: അളിന് വെറുതെ തോന്നണതാ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു.
1: മറന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്. ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച്
2: വേണ്ടളിയാ.
1: നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ടു മനസ്സിലാക്ക് വിമലെ.
2: വേണ്ടളി, എനിക്ക് കാണണ്ട.
1: കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലെ.
3: എന്താ?
2: ഏയ് ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല.
1: ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ നടക്കും. നമ്മുടെ ഓഫീസിലെ മോളി
3: വർഗീസില്ലേ,
1: കാര്യമല്ലെന്ന് അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ?
3: എന്തിനാ?
2: എന്റെ ചേച്ചി ഒന്നുമില്ലേച്ചി.
1: ഞാൻ പറയാം, ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്ന് ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ. അപ്പൊ എന്നെ വശീകരിക്കാനൊരു ശ്രമം. നെഞ്ചത്ത് നിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെയിട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളിൽ തുമ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പൊ വാതിലും തുറന്നു ഇവൻ. ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പൊ തുടങ്ങിയാ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലൊരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാവല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലോടാ. എന്താടാ ഇത്? മോളി വർഗീസ്, മോളെ, വിമലെ, വിമലെ, ഞാൻ പറയുന്നു നിങ്ങക്ക്, എറിയരുത്. അയ്യോ, അത് പൊട്ടും.
4: 2007 കഥ പറയുമ്പോൾ എന്ന സിനിമ നിർമ്മിച്ച് നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചു. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത 1985 പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന വാണിജ്യ വിജയം എന്ന് തന്നെ പറയാം. മോഹൻലാലിനൊപ്പം അദ്ദേഹം ഈ സിനിമയിൽ ഒരു സഹനടന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാലുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സഹകരണമായിരുന്നു ഇത്. 1980 അവസാനത്തിൽ അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നിന്നിഷ്ടം എന്നിഷ്ടം, അടിവേരുകൾ, ഹലോ മേഡിയ റോങ് നമ്പർ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്നിവ ഉദാഹരണങ്ങളാണ്.
1: പ്രേമലേഖനം തന്നെ.
5: ഞാൻ അമ്മയ്ക്കൊരു കത്ത് എഴുതാ.
1: നീ എപ്പോ എഴുതുന്നുണ്ടാലും എനിക്ക് പേടിയാ. പഴയ കേസ് ഓർമ്മ വരും. എന്താ അമ്മയടുത്ത് പെട്ടെന്നൊരു സ്നേഹം?
5: ഏ, അത് കല്യാണ തീയതി നിശ്ചയിക്കാൻ.
1: ആരുടെ?
5: എന്റെ. പിന്നെ അല്ലാതാരുടെ?
1: അപ്പൊ ഞാൻ അറിഞ്ഞ നേര് തന്നെ. നീ അവളെ വിട്ടാ?
5: ആരാരെ വിട്ടു?
1: ഗാഥ.
5: എടാ, അവളുമായിട്ടുള്ള കല്യാണ തീയതി നിശ്ചയിക്കാനായി ഈ എഴുത്ത് എഴുതുന്നത്.
1: അപ്പൊ അവള് പറഞ്ഞു ഇന്ന് കാലത്ത് 10 അവളുടെ കല്യാണമാണ്.
5: ഏ, എപ്പ പറഞ്ഞു?
1: ഇന്നലെ പറഞ്ഞു.
5: എന്നിട്ട് എന്താ നീ ഇതുവരെ പറയാത്തത്?
1: ഞാൻ ഇന്നലെ ആ വെള്ളത്തിന്റെ പുറത്തങ്ങ് മറന്നുപോയി.
5: ഏ,
1: നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവള് വേറെ കല്യാണം കഴിക്കുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞു.
5: എവിടെ വെച്ച കല്യാണം?
1: ചർച്ചില്.
5: ഏത് ചർച്ചില്?
1: ചർച്ച് റോഡിലുള്ള ഏതോ ഒരു ചർച്ചിൽ.
5: ചർച്ചിന് പേരിലടാ.
1: ഏതോ ഒരു സെയിന്റിന്റെ പേര് പറഞ്ഞു. അവിടെ ഒരുപാട് പള്ളിയുണ്ടേ. നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ്
5: ഉണ്ടോ? ഞാൻ അവളെ വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് ഒരു ജാട കാണിച്ചല്ലേ. ആ കുഴപ്പമല്ലോ. അളിയ, ഈ കല്യാണം നടക്കാൻ പാടില്ല.
1: പാടില്ല എന്ന് പറഞ്ഞ മണി പോകുമ്പോഴേ നമുക്ക് ഈ 15 മിനിറ്റ്.
5: എനിക്ക് അറിഞ്ഞൂടാ ഈ കല്യാണം നടക്കാൻ പാടില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം.
1: നീ എളുപ്പം ഇറങ്ങും.

0: ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതോ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നോക്കാം വാ.
1: അമ്മച്ചി, ഇവിടെ എവിടെയെങ്കിലും കല്യാണം നടക്കണം? നീ സത്യം തന്നെ പറയണം.
0: സത്യം
1: ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്.
0: അതല്ല ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്.
2: ചേട്ടാ, ഇത് എവിടെ നോക്കിയാലും പള്ളികൾ തന്നെ, പക്ഷെ ഒന്നിനും കല്യാണം ഇല്ല.
0: വാ വാ, അങ്ങോട്ട് പോ.
3: സ്നേഹമുള്ള സിംഹം, ശ്യാമ, തനിയാവർത്തനം, സംഘം, മഹായാനം, നായർ സാബ് തുടങ്ങിയ വിജയ ചിത്രങ്ങളിലൂടെ 80s അവസാനത്തിൽ മമ്മൂട്ടിയുടെ സഹകഥാപാത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 1988 മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച സിനിമകളായിരുന്നു ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ ചാക്കോയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചാക്കോ എന്ന കഥാപാത്രം കാലക്രമേണ ഒരു ആരാധന പദവി നേടിയിട്ടുണ്ട്. 1989, 2004, 2005, 2022 CBI പരമ്പരയുടെ തുടർച്ചകളിൽ ചാക്കോ എന്ന കഥാപാത്രത്തെ അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു.
4: അണിമംഗലം, പ്രേതക്കേസ്, പെൺകുട്ടി, CBI പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ. പുലിവാലി കേസാ സാറേ, നമുക്ക് വേണ്ട. പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് കേസുകൾ, ആത്മഹത്യാ കേസുകൾ. പക്ഷേ ഈ ഭൂതപ്രേത പിശാശികൾ പ്രതിയായിട്ടുള്ള കേസ്
5: അതും അന്വേഷിക്കണം. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി, സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി.
4: ദൈവത്തിന്റെ കോടതിയോ? എന്ത് പറ്റി ഈ സ്വാമിക്ക്? ഫയല് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ.
5: പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യാൻ എന്താ കാരണം?
4: CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ. പക്ഷേ ആ ആവേശം തുടർന്നുണ്ടായില്ല, കോഓപ്പറേഷൻ ഉണ്ടായില്ല. ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ്സ്. പത്മനാഭൻ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് കാല് ഫ്രാക്ചറായി, 1.5 ഒറ്റക്കിടപ്പ്. അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാം. തലനാരിടയ്ക്കല്ലേ രക്ഷപ്പെട്ടത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സാർ. പോലീസ് ആയാലും CBI ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് അപ്പം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്കിത് വേണ്ട സാർ.
5: നമുക്കിത് വേണം സാർ. അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു.
4: അയ്യോ, ഞാനോ? ഞാനൊന്നും ഉണ്ടായിരുന്നില്ല.
5: എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല, ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ. എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നേ?
4: കൃത്യം ഡേറ്റ് പറഞ്ഞില്ല, വേണം വേഗം ജോയിൻ ചെയ്യാൻ പറയാം.
5: എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ. വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം.
4: പക്ഷേ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ. വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട 1-2 കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക.
5: പേടിച്ചിട്ടാണോ?
4: ഹേയ്, പേടിയൊന്നുമല്ല, എമർജൻസി.
5: എന്നാൽ ഈ കേസാണ് ഇപ്പൊ ഏറ്റവും വലിയ എമർജൻസി, റൈറ്റ്
4: സാർ?
5: വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല.
4: എന്തായിരിക്കും സാർ കാരണം?
5: അതറിഞ്ഞ കേസ് തീർന്നില്ലേ? അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം. സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാർ ഹൈപ്പറായിക്കൊന്ന് തിരക്കണം. ഭൂരിപക്ഷം ഉണങ്ങളായിരിക്കും, എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കും.
4: ആ വീട്ടിലും പോയി അന്വേഷിക്കണം സാർ.
5: തീർച്ചയായിട്ടും.
4: ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ.
5: അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം. ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും.
4: അതാണ് സാർ ഇല്ലാത്തത്.
5: എന്ത്
4: ധൈര്യം? ഈ അണിമംഗലത്തേക്കുള്ള വഴി ഏതാ? അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ.
6: അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താനിതിൽ ഏതിൽ പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? പോലീസുകാരനല്ലേ? തനിക്ക് പോലീസിലല്ലേ ജോലി?
4: പോലീസോ? ഞാനോ? ഞാൻ ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്ത് നല്ലതിലും ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ടത് ശരിയാണ്?
6: ജാതി കച്ചവടം അല്ലേ തനിക്ക്? കണ്ടാലും തോന്നും. ഒരു കാര്യം പറയട്ടെ, ഒരു ജാതിക്കൊക്കെ വേണ്ടേ സ്വന്തം ജാതി മാറ്റി പറയരുത്. തന്നെ കണ്ടാൽ അറിയാൻ പറ്റോ താൻ ഒരു പേരും കള്ളനാണ്.
3: 1989 തിയേറ്ററുകളിൽ 200 ദിവസം ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറുകയും ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായ റാംജി റാവു സ്പീക്കിംഗിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ ചിത്രം മുകേഷിന് ഒരു പ്രധാന

0: തന്നെ ബ്രേക്ക് നൽകി. റാംജി റാവു സ്പീക്കിംഗ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായി പ്രേക്ഷകരും നിരൂപകരും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു ആരാധകരുണ്ട്. ഈ ചിത്രത്തിലെ കമ്പിളി പൊതപ്പ് എന്ന സംഭാഷണം ഇന്നും നിരവധി മലയാളികൾ ഏറ്റു പറയുന്നുമുണ്ട്.
1: ഹലോ, കസ്തൂർബ ശരണാലയം.
2: ഹലോ, ഇത് 35452.
1: യെസ്.
2: സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കത്ത.
3: ഹലോ
1: സരസ്വതി അമ്മയ്ക്ക് ഫോൺ, കൽക്കട്ടയിൽ മോ വിളിക്കുന്നു. മോനെ.
3: ആരാ? അമ്മയാണോ? ഞാനാ ഗോവാലേഷൻ, കൽക്കട്ടയെന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ?
1: സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്?
3: എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് നേരെങ്കിൽ എത്തും. പണം അയച്ചൊക്കെ കിട്ടിയില്ലേ?
1: കിട്ടി.
3: വരുമ്പം കൽക്കട്ടയിൽ നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്?
1: ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി.
3: വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
1: ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാം. കട്ടയല്ലേ
4: മോനെ വെക്കല്ലേ, മേച്ചിന് എന്തോ പറയാനുണ്ടെന്ന്.
1: ഹലോ.
3: ഹലോ, മേട്രൻ ചേച്ചിയാണോ?
1: പിന്നെ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ?
3: ഇല്ലില്ല, കേൾക്കുന്നില്ല.
1: കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോരാൻ.
3: ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല.
1: കമ്പിളി പൊളപ്പ്, കമ്പിളി പൊളപ്പ്, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ.
3: ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല.
1: കമ്പിളി പൊളപ്പ്, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പൊളപ്പ് മേടിച്ചോണ്ട് പോരാൻ.
3: ഹലോ, ഹലോ.
5: എന്ത് പോക്കത്തിനോടാ നീ പറയുന്നത്? അവര് കമ്പിളി പൊതപ്പേ കമ്പിളി പൊതപ്പേ എന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ.
3: ഓഹോ, ചേട്ടൻ കേട്ട. എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.
0: അതുപോലെ തന്നെയായിരുന്നു മലയാള സിനിമയിലെ വന്ദനം എന്ന ചിത്രം മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച. നമുക്ക് തോന്നുന്നു മുകേഷും മോഹൻലാലും നല്ലൊരു കോംബോ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നത്. 1990s തുടക്കത്തിൽ പ്രിയദർശന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു നീണ്ട അതിഥി വേഷം ചെയ്തു. അതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗിന്റെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് നിരവധി പ്രധാന വേഷങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രം പിന്നീട് പുറത്തിറങ്ങി. അത് വാണിജ്യ വിജയമായിരുന്നു. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിലെ ഹാസ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ നിർണായക ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് ഇൻ ഹരിഹർ നഗറിനെ അദ്ദേഹം വീണ്ടും സിദ്ദിഖ് ലാലുമായി സഹകരിച്ചത്. ഈ ചിത്രം 100 തിയേറ്ററുകളിൽ ഓടിയിരുന്നു. ഇതൊരു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. ഈ ചിത്രം മുകേഷിനെ വ്യവസായത്തിൽ ഒരു മികച്ച നായകനായി സ്ഥാപിച്ചു.
3: അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡി ആയിക്കോ
6: മഹാദേവ. നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അത് ശരിക്കും കുടിക്കേണ്ട കാര്യമില്ലല്ലോ.
3: ഏയ്, ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ.
7: ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്,
6: നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് പോകൃത്തിലാണ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം.
3: വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. എടാ, അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് വരുത്തണം.
7: ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കും.
0: 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ക്ലാസിക് കോമഡി ചിത്രമായിരുന്നു ഗോഡ് ഫാദർ. അതിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ 417 പ്രദർശിപ്പിച്ചു ഈ സിനിമ. ഗോഡ് ഫാദർ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും കൂടുതൽ കാലം ഓടുന്ന ചിത്രമായി മാറുകയും ചെയ്തു.

0: എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കി അതെന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല, ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല.
1: രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമോ സ്നേഹമോ ഒക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു, എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക എന്റെ ഈ

0: പട്ടികാരും പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രം മറക്കണം. വരട്ടെ.
1: ഒന്നേ,
2: അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്! എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞെന്ന ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന്, അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്തെ കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനുമില്ല അവസാനിപ്പിച്ചേക്ക. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്. 1000 മടങ്ങ്. ഗുഡ് ബൈ.

0: എന്റെ മനസ്സിൽ തീ കോരിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്മതി.
1: അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല, നിനക്ക് അവളോട് പ്രേമമൊന്നും ഇല്ലെന്ന്. പിന്നെന്താ
0: അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോവണ്ടേ?
1: കുഴപ്പമായ
0: കുഴപ്പമായി എന്നാ തോന്നുന്നത്.
2: അല്ലാ

0: എന്താ പിശാച്ച പുറകെ കൊണ്ടൊന്ന് പേടിപ്പിക്കുന്നത്?
1: പേടിപ്പിച്ച ഞാനാണ്, നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ.
0: സമാധാനിപ്പിക്കുന്നു, ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെയും കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു, അപ്പോഴാണ് അയാൾ പുറകെ കൊണ്ടൊന്ന് ഒരു സമാധാനിപ്പീര്.
1: ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം.
0: അങ്ങനെ എന്നെ തീരുമാനിക്കാൻ പറ്റും, എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്.
1: എന്നാ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ, ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്.

0: അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത്
1: ഒറ്റ മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു, ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഐ ലവ് യു മാലു, ഐ റിയലി ലവ് യു.

0: മാലൂനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലൂനും തന്നെ എനിക്കത് കേൾക്കുകയും വേണം.
1: രാമദ്ര
0: ഇപ്പ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്.

0: ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ ഒന്ന് കാണണല്ലോ.
1: എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം.
2: മാലുവിനെ?
1: അതെ,
2: മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആളൊന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം?
1: ഏയ്, ഒന്നുമില്ല.

0: ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലൊന്നും അറിഞ്ഞാണോ?
1: രാമഭദ്ര, മാലു മനപ്പുറം പോയതാ. രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാം. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്.
2: എങ്കി ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, ഞാൻ പിടിച്ചു വിഴുങ്ങോ? ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും.
3: ആനപ്പാറയിലോ എങ്ങനെ പോകുന്ന?
2: നീ വാ.
0: ആക്ച്വലി എന്താ പ്രോബ്ലം?
2: ടിക്കറ്റ്.

0: brothers. നീ ഇവിടെ ഞാൻ പോയച്ചു വരാം.
1: ഞാൻ കൂടെ വരാം.
0: നീ എന്ത് വരുന്നു?
1: ഒരു ധൈര്യത്തിന്.
2: എനിക്ക് ധൈര്യ കുറവൊന്നും
1: എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യ കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം.
0: മൂട്ട്
1: തല്ലി പൊട്ടിക്കണ.
0: ചാട് ചാട്. മുറുകെ പിടിച്ചോളൂ.
1: മോളി ചെല്ലും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി. വിസില്
0: അപ്പോ
1: നിന്റെ വീട്ടിലറിയിക്കാം.
3: 1991 പുറത്തിറങ്ങിയ ഒരു കോമഡി ചിത്രമായിരുന്നു മൂക്കില്ല രാജ്യത്ത് എന്ന ചിത്രം. അദ്ദേഹം ഇതിലൊരു മാനസിക രോഗിയെ തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മൂക്കില്ല രാജ്യത്ത്. ഗോൾ, വിനോദയാത്ര, ബോയ്ഫ്രണ്ട്, കയ്യൊപ്പ്, നാലു പെണ്ണുങ്ങൾ, കഥ പറയുമ്പോൾ എന്നീ ചിത്രങ്ങളിലെ രസകരമായ സഹകഥാപാത്രങ്ങളുമായി അദ്ദേഹം തിരിച്ചെത്തി. മോഹൻലാലിന്റെ പല കോമഡി ചിത്രങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു. അവയിൽ മിക്കതും പ്രിയദർശൻ സംവിധാനം ചെയ്തവയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് 2007 മികച്ച ചിത്രത്തിനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച മുകേഷ് ഇന്നും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായി മാറുകയാണ്. മുകേഷ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇന്നും ഓർമ്മ വരുന്നത് കമ്പിളി പൊതപ്പ് എന്ന ഒരു എന്താ പറയണത് ഒരു സംഭാഷണമാണ്. മുകേഷിന്റെ ഭൂരിഭാഗം എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ വൻ വിജയം നേടിയ സിനിമകളായിരുന്നു. ഇന്ന് താരസ്വരത്തിൽ മുകേഷിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത താരസ്വരത്തിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
4: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മധുര ഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ, അന്നൻ്റെ ചിത്രത്തിൽ ജീവൻ തുടിക്കുമല്ലോ. ശ്രീകുമാരൻ തമ്പിയുടെ പ്രശസ്തമായ ഒരു ഗാനത്തിലെ രണ്ട് വരികളാണിത്. ചരണങ്ങളിൽ ആവർത്തിക്കുന്ന ഈ ഈരടികളിൽ കാമുകൻ്റെ പ്രണയാഭ്യർത്ഥനയുടെ പ്രതീക്ഷയാണ് നിഴലിക്കുന്നത്. ആരാമദേവതയോട് ഗാനകല്ലോലിനിയെ കണ്ടുവോ എന്ന് ചോദിക്കുന്ന കാമുകൻ ഓരോ കിനാവിലും അനുരാഗഗീതങ്ങൾ പാടിമറിയുന്ന പ്രവാഹിനിയാണ് അവളെന്ന് പറയുന്നു. ആരാമത്തിൽ നീലാംബുജങ്ങൾ വിടരുന്നത് നീലാരവിന്ദ നയനയായ അവളെ തേടിയാണ്. സത്യവാൻ സാവിത്രി എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ പേരുകൾക്ക് ദേവരാജൻ്റെ സംഗീതം. നീലാംബുജങ്ങൾ വിടരുന്നു.

ചിത്രം ദൃക്സാക്ഷി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ ഈണം യേശുദാസ് ആലപിക്കുന്നു. കവിതയാണോ ഗാനമാണോ എന്ന് വേർതിരിക്കാൻ സാധിക്കാത്ത ഒരു രചന. സിനിമയുടെ കഥാഗതിയെ സമർത്ഥമായി പ്രതിപാദിക്കുന്ന ഗാനരംഗം. ഓർമ്മകൾ നേർത്തിയ ചന്ദനവിരിയിൽ ഓമന എന്നും ഉറങ്ങും. എൻ്റെ വേദനകൾ ഗാഥകളായി നിന്റെ പൊന്നിളം മേനി തലോടി കനിഞ്ഞു നൽകിയ ഹൃദയവുമായി നീ അകന്നുപോയോ, എന്നെ വെടിഞ്ഞുപോയോ. ഗദ്ഗദമായൊരു പാഴ്സ്വരമായാണ് കാമുകൻ ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഒരിക്കൽ മാത്രം.

ചന്ദനമാളിക തീർക്കും. സുന്ദരിമാരുടെ ഹൃദയ സരസ്സുകൾ സ്വപ്നം കൊണ്ട് നിറക്കും. ഇതിന് പശ്ചാത്തലമായി കള്ളിപ്പാലകൾ പൂക്കുകയാണ്. കള്ളിപ്പാലകൾ പൂത്തു, കാടൊരു വെള്ളിപ്പൂക്കൊണ്ട് തീർത്തു.

കാളിദാസൻ പാടിയ മേഘദൂതമാണോ, ദേവീദാസനാകുന്ന രാഗഗീതമാണോ, ചുടികളിൽ തേൻകണം നിറച്ച പെൺകിളി നിന്റെ മിഴികളിൽ ഞാൻ രചിച്ച കവിതകളാണ് കാണുന്നത്. നീ ചന്ദ്രികയാണ്, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക. ഗംഗൈ അമരന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾ യേശുദാസ് ആലപിക്കുന്നു. ചിത്രം പ്രേമാഭി.

കൺമണിയുടെ കവിൾത്തഴുകി വരുന്ന കാറ്റിന് കസ്തൂരി മണമാണുള്ളത്. കള്ളിയായ കാമുകി കളിപറഞ്ഞും കാമുകൻ്റെ കഥ പറഞ്ഞും തുള്ളിത്തുള്ളി വരുമ്പോൾ വെള്ളിമണി കിലുങ്ങുകയാണ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ.

ഏറ്റുമാനൂർ ശിവകുമാറിന്റെ രചനയിൽ കെ രാഘവൻ ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം പല്ലാങ്കുഴി. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ. ഏതോ യാചകൻ പാടിയ ആ പാട്ട് കേട്ട കാമുകി. ഏത് നാട്ടിലാണ് കഥ എന്നു നടന്നതാണ്?

കായലും കയറും എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, കെ വി മഹാദേവന്റെ സംഗീതം. ശരറാന്തൽ തിരിതാണു മുകളിൻ കുടിലിൽ മൂവൻ.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ദക്ഷിണമൂർത്തിയുടെ സംഗീതം, പി ഭാസ്കരന്റെ സാഹിത്യം, യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം പ്രസാദം. അരളികൾ പൂക്കുന്ന കരയിൽ മലവേടെ ചെറുക്കന്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിന്റെ ലഹരിയിൽ അവൻ മുങ്ങി. ഇളങ്കാറ്റിലിളകുന്ന വള്ളി പോലെ ആരാണവൾ? പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ.

ഗായത്രി എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം യേശുദാസ് ആലപിക്കുന്നു. തുളുമ്പുന്ന പാൽക്കുടം അരയിൽ വെച്ച് തുടിയിൽ ഏകാഗിയായി വന്നപ്പോൾ, നിന്റെ ചുടികളിൽ കുങ്കുമം കുതിരുമ്പോൾ ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു. പത്മതീർത്ഥത്തിലെ പാതിവിരിഞ്ഞ പവിഴത്താമരയായ നീ കടവിൽ വന്നപ്പോൾ ഒരു നുള്ളുതരാനെൻ്റെ കൈ ധരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ.

പത്മവ്യൂഹം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. മാധവമാസനിലാവിൽ മണമൂറും മലർക്കുടിലിൽ മൗനം കൊണ്ടൊരു മണിയറ തീർക്കും, മത്സഖി ഞാനതിലൊളിക്കും. പാലരുവിക്കരയിലെ പഞ്ചമി വിടരുന്ന പടവിൽ

ചിത്രം സുജാത, ഗായകൻ യേശുദാസ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജയന്റെ സംഗീതം. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലം പണിയിച്ച സൗന്ദര്യങ്ങൾ.

ചാമരം എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. നാഥ നീവരും കാലൊച്ച് കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു.

ചിത്രം എൻ്റെ ഗ്രാമം, ഗായകൻ യേശുദാസ്. ശ്രീമൂലനഗരം വിജയൻ്റെ വരികൾക്ക് വിദ്യാധരൻ്റെ സംഗീതം. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെലീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 1, ഹിജ്റാവർഷം 1447, സഫർ 2, ശകവർഷം 1948, ആഷാഢം 26, 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.

പ്രഭാത ഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്.

അധ്യാത്മരാമായണം ഏതൊരാൾ പരമഭക്തിയോടുകൂടി പഠിക്കുന്നുവോ അവൻ തൽക്ഷണം പാപത്തിൽ നിന്ന് മുക്തനായിത്തീരും എന്നാണ് ശാസ്ത്രം. എല്ലാ ദിവസവും ഭക്തിപൂർവം അധ്യാത്മരാമായണത്തെ കീർത്തനം ചെയ്യുകയാണെങ്കിൽ അയാൾ ജീവൻ മുക്തനായിത്തീരും. ഇതേ ഫലം തന്നെ രാമായണ പാരായണം കേൾക്കുന്നവർക്കുമുണ്ടാകും. അതിൻ്റെ കാരണം രാമൻ കേവലനായൊരു വ്യക്തിയല്ല, തത്വമാണ്. ഏതൊരാളും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പരമമായ തത്വമാണ് ശ്രീരാമൻ. ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ മഹത്വം. വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ഒരാളെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യൻ ഈശ്വരനെ പോലെ ആകണമെന്നതാണ് അധ്യാത്മരാമായണത്തിൻ്റെ രചനാതത്വം. ഈ യുഗകൃത്യമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ സഫലീകൃതമാക്കിയത്. കേരളത്തിൽ കർക്കിടകമാസം രാമായണമാസമായി ആചരിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടായതുകൊണ്ടാണ്. എല്ലാ ഭവനങ്ങളിലും നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന ഇതേ കൃതി തന്നെ ഒരാളുടെ മരണസമയത്തും മരണാനന്തരവും മുക്തിസാധകമായി എവിടെയും പാരായണം ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, മലയാള ഭാഷയിൽ ഒരാളുടെ ഉപസ്ഥിതി മനസ്സിലാക്കുന്നതിൻ്റെ ഉരക്കല്ല് കൂടിയാണ് അധ്യാത്മരാമായണം. ഈ ഉത്കൃഷ്ട കാവ്യത്തെ മലയാളത്തിൻ്റെ പ്രമാണ ഗ്രന്ഥമായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് ഒരു പരമാർത്ഥം. വൈയക്തികവും സാമൂഹികവുമായ വ്യാപാര

അഭിരാമനാണ്. അധ്യാത്മരാമായണം തുറന്നു വെക്കുമ്പോൾ പാർവതീദേവിക്ക് രാമകഥ പറഞ്ഞു കൊടുക്കുന്ന പരമേശ്വരൻ ഉമാമഹേശ്വര സംവാദം എന്ന അതിശ്രേഷ്ഠമായ ഭാഗം അധ്യാത്മരാമായണത്തിലേക്ക് വഴി തുറക്കുന്നു. ഇതിൽ ഭക്തിയുണ്ട്, വൈരാഗ്യമുണ്ട്, വേദാന്തമുണ്ട്, വിജ്ഞാനമുണ്ട്, പവിത്രമായ കുടുംബ ബന്ധങ്ങളുണ്ട്, ജീവിത ദർശനമുണ്ട്, രാജനീതികളുണ്ട്, തത്വബോധമുണ്ട്. വാൽമീകി ഋഷി ആദ്യം രാമായണം എഴുതി പഠിപ്പിച്ചത് ലവകുശന്മാരെയാണല്ലോ. അവർ രാമകഥ ആദ്യം ചൊല്ലി അവതരിപ്പിച്ചതോ പിതാവായ ശ്രീരാമൻ്റെ മുന്നിലും. ശ്രീരാമ രാമ രാമേതി രാമേ രമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമ വരാനനേ. രാമായണത്തിൻ്റെ അതിമഹത്തായ സന്ദർഭങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഏത് അഗ്നിപരീക്ഷണങ്ങളെയും നമുക്ക് നേരിടാൻ ഉപകരിക്കുന്നു. അയോധ്യാകാണ്ഡത്തിലും ആരണ്യകാണ്ഡത്തിലും കിഷ്കിന്ധ്യാകാണ്ഡത്തിലും സുന്ദരകാണ്ഡത്തിലും യുദ്ധകാണ്ഡത്തിലും അവസാനിക്കുമ്പോൾ ബാലകാണ്ഡ വളരെ മനോഹരമായ രണ്ട് സ്തുതികളോടെയാണ് കൗസല്യാസ്തുതിയും അഹല്യാസ്തുതിയും എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത്. ശ്രീരാമാദികളുടെ ജനനം, വിശ്വാമിത്രാഗമനം, താടകാവധം, അഹല്യാമോക്ഷം എന്നീ അതിബൃഹത്തായ സന്ദർഭങ്ങൾ ബാലകാണ്ഡത്തിലുണ്ട്. ഓരോ മനുഷ്യനും അകത്തിരിക്കുന്ന, അവൻ്റെ ഉള്ളിലിരിക്കുന്ന കാമക്രോധാദികളെ അന്തരംഗത്തിൽ തന്നെ ഇല്ലാതാക്കാൻ രാമായണം പഠിപ്പിക്കുന്നു.

0: കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ വയലാറിന്റെ രാവണപുത്രി എന്ന കവിത. ആലപിക്കുന്നു അനിൽ മരനല്ലി, വയനാട്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ബാലകാന്ഡത്തിലെ ശ്രീരാമസ്തുതി പാരായണം ചെയ്യുന്നു ദാമോദരൻ നമ്പ്യാർ, തില്ലങ്കേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 രാമായണ മാസാരംഭത്തോടനുബന്ധിച്ച് ശ്രീ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 രാമായണ മാസാരംഭത്തോടനുബന്ധിച്ച് ശ്രീ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിക്കുന്നു. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി.

7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാറിന്റെ കവിത രാവണപുത്രി ആലപിക്കുന്നു അനിൽ മരനെല്ലി

ഈശ്വരൻ കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാറിന്റെ രാവണപുത്രി എന്ന കവിത. ആലപിച്ചത് അനിൽ മരനെല്ലി, വയനാട്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, അവിചാരിതമായ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രക്ഷേപണത്തിൽ പിശക് സംഭവിച്ചതിൽ ഖേദിക്കുന്നു. ഇപ്പോൾ പ്രഭാതഗീതങ്ങൾ കേൾക്കാം.